തങ്ങളുടെ വിവാദരകത്തിൽ തകർത്തി തങ്ങളുടെ വിവാദരകത്തിൽ തകർത്തി തങ്ങളുടെ വിവാദരകത്തിൽ തകർത്തി തങ്ങളുടെ വിവാദരകത്തിൽ തകർത്തി തങ്ങളുടെ വിവാദരകത്തിൽ തകർത്തി തങ്ങളുടെ വിവാദരകത്തിൽ തകർത്തി തങ്ങളുടെ വിവാദരകത്തിൽ തകർത്തി തങ്ങളുടെ വിവാദരകത്തിൽ തകർത്തി തങ്ങളുടെ വിവാദരകത്തിൽ തകർത്തി തങ്ങളുടെ വിവാദരകത്തിൽ തകർത്തി തങ്ങളുടെ വിവാദരകത്തിൽ തകർത്തി തങ്ങളുടെ വിവാദരകത്തിൽ ത

Nothing.

0: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേസ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: ആരോഹി

എല്ലാവർക്കും നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM ആരോഹി എന്ന കർണാടക സംഗീത പഠന ക്ലാസ്സിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. കർണാടക സംഗീതത്തിൻ്റെ പ്രാരംഭ പാഠങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രാരംഭ വരിശകളായ ശരളി വരിശകൾ, ജണ്ഡ വരിശകൾ, മധ്യസ്ഥായ വരിശകൾ, മേലസ്ഥായ വരിശകൾ, അലങ്കാരങ്ങൾ തുടങ്ങിയവ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം നമ്മൾ ഗീതം എന്ന ഭാഗത്തിലേക്ക് കടന്നിരിക്കുന്നു. കർണാടക സംഗീതത്തിൻ്റെ പിതാമഹനായ ശ്രീ പുരന്ദരദാസർ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന കർണാടക സംഗീത പാഠ്യപദ്ധതിയിൽ ഗീതം എന്ന വിഭാഗമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 1, 2 ഗീതം കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് 3-ാമത്തെ ഗീതമാണ്. ഈ ഗീതത്തിൻ്റെ രാഗം മലഹരി. തിസ്രജാതി ത്രിപുട താളമാണ്. തിസ്രജാതി ത്രിപുട താളം നമ്മൾ അലങ്കാരം പഠിച്ചപ്പോൾ പരാമർശിച്ചിട്ടുണ്ട്. ഒരു അടി കഴിഞ്ഞ് 2 വിരലെണ്ണും, അതിനുശേഷം 2 ദ്രുതം അടിച്ചു വീശുക, അടിച്ചു വീശുക. അപ്പോൾ 1, 2, 3, 1, 2, 1, 2, ഇങ്ങനെ മൊത്തം 7 അക്ഷരമാണ് തിസ്രജാതി ത്രിപുട താളത്തിനുള്ളത്. എൻ്റെ പേര് നീലമ്പേരൂർ സുരേഷ് കുമാർ. ഇന്ന് എന്നോടൊപ്പം ഇവിടെ പഠിക്കാനെത്തിയിരിക്കുന്നത് നന്ദിനി, അന്നമറിൻ അശ്വതി, പല്ലവി സുരേഷ് ആൻഡ് പവിത്ര സുരേഷ്. ഇന്നത്തെ ഭാഗം 3-ാമത്തെ ഗീതം, രാഗം മലഹരി, തിസ്രജാതി ത്രിപുടതാളം. നമുക്ക് ആരംഭിക്കാം.

ഈ ഗീതത്തിൽ ഒരടിയിൽ ഒരു സ്വരം വച്ചാണ് നമ്മൾ പാടുന്നത്. തിസ്രജാതി ത്രിപുടതാളം 7 അക്ഷരം. ഞാൻ ഓരോ താളവട്ടമായി പാടിത്തരാം. അതിനു മുമ്പായി മലഹരി രാഗത്തിൻ്റെ ആരോഹണം അവരോഹണവും നമുക്ക് പാടാം. ആരോഹണം

15-ാമത്തെ മേളകർത്ത രാഗമായ മായാമാളവഗുളയിൽ ജന്യമാണ് മലഹരി എന്ന രാഗം. ഇതിൻ്റെ സ്വരസ്ഥാനങ്ങൾ ഷഡ്ജം, ശുദ്ധ ഋഷഭം, ശുദ്ധമധ്യമം, പഞ്ചമം, ശുദ്ധദൈവതം. അവരോഹണത്തിൽ ഗാന്ധാരം കൂടി വരുന്നുണ്ട്, അന്തരഗാന്ധാരം കൂടി. ആരോഹണത്തിൽ 5 സ്വരവും അവരോഹണത്തിൽ 6 സ്വരവും. അപ്രകാരമാകുമ്പോൾ ഔടവ ഷാടവ രാഗമാണ് മലഹരി. ഗീതത്തിലേക്ക് കടക്കാം.

ഇന്നത്തെ ക്ലാസ് ഇവിടെ സമാപിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ മോഹനരാഗത്തിലുള്ള ഗീതം നമുക്ക് പഠിക്കാം. ഇന്നിവിടെ പങ്കെടുത്ത കുട്ടികൾ

0: സിനിമ കൊട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൽഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മൾ എങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നത്.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അയച്ചുതരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കൊട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: സിഗ്നേച്ചർ
2: മലയാള ചലച്ചിത്ര ശാഖയിൽ പ്രതിഭകൾ ചാർത്തിയ കയ്യൊപ്പുകളിലൂടെ
3: മലയാളത്തിന് അനേകമനേകം പ്രണയ സങ്കല്പങ്ങൾ അരുളിയ സംവിധായകനായിരിക്കുമ്പോഴും അതിൽ തന്റെയും മറ്റുള്ളവരുടെയും അടക്കം ചിത്രങ്ങൾക്കായി അനേക പ്രണയ സങ്കല്പങ്ങൾ എഴുതി ഫലിപ്പിച്ച രചയിതാവ് എന്ന പദവിക്കർഹനായിരിക്കുമ്പോഴും നാളിതുവരെ സിഗ്നേച്ചർ പരിപാടിയിൽ പി പത്മരാജൻ എന്ന പ്രണയ സങ്കല്പങ്ങൾ അനേകം നെയ്തൊരുക്കിയ ഗന്ധർവതുല്യനായ ആ എഴുത്തുകാരനെപ്പറ്റി, അദ്ദേഹത്തിന്റെ മനോഹര പ്രണയ കൽപ്പനകളെപ്പറ്റി പ്രത്യേകമായി അവതരിപ്പിക്കാൻ മനഃപൂർവ്വം തന്നെ മറന്നുവെന്ന സങ്കോചമി അദ്ധ്യായത്തിന്റെ പിറവിക്ക് പിന്നിലുണ്ട്. പത്മരാജൻ പകർത്തിവെച്ച കാമവും ക്രോധവും അതിലൂന്നിയ പ്രതികാരവും വരെ ആഴത്തിൽ അവതരിപ്പിച്ചിട്ടുകൂടി അദ്ദേഹത്തിന്റെ മാന്ത്രിക പ്രണയ ചലച്ചിത്രങ്ങളിലേക്ക് കടക്കാനല്പം വൈകിയെന്ന യാഥാർത്ഥ്യം അങ്ങനെ നിലനിൽക്കുന്നു. പത്മരാജൻ രചനയും സംവിധാനവും നിർവഹിച്ച കാമ്പുള്ള പ്രണയ സങ്കല്പങ്ങളിലേക്കൊരു സഞ്ചാരമാണ് ശ്രവ്യമാധ്യമത്തിന്റെ പരിധികളിൽ നിന്നുകൊണ്ട് സിഗ്നേച്ചറിൽ അവതരിപ്പിക്കുന്നത്.
4: ശരിക്കുള്ള പേരെന്താ?
5: പേരില്ല, പേരിടാൻ ഞങ്ങൾക്ക് അധികാരമില്ല.

0: അവിടെ ഒരു പേരുണ്ടായിരുന്നു, പക്ഷെ അതെന്താണെന്ന് ഓർമ്മയില്ല.
1: അല്ല,
0: സ്വർഗം ഞങ്ങൾ ഓർക്കാൻ പാടില്ല. ഞങ്ങളുടെ ഓർമ്മയിൽ നിന്ന് ഇങ്ങോട്ട് വിടുമ്പോ അത് മാച്ചു കളഞ്ഞിരിക്കുക. ശാപത്തിന്റെ കാലാവധി തീർന്ന് തിരിച്ചെത്തുമ്പോ അതും തിരിച്ചു തരും. അപ്പോ ഭൂമിയുടെ ഓർമ്മ മാച്ചു കളയും. ഇവിടെ കണ്ടതൊക്കെ
2: 1991 കേവലം 46 വയസ്സ് പൂർത്തിയാകുന്നതിന് ചുരുക്കം മാസങ്ങൾക്ക് മുൻപാണ് പത്മരാജന്റെ വിയോഗം. പറയാനും എഴുതി അവതരിപ്പിക്കാനുമൊക്കെ ഒരുപാട് ഒരുപാട് കഥകൾ ബാക്കി വെച്ചുകൊണ്ട് മരണത്തിന് ദിവസങ്ങൾക്ക് മുൻപ് പത്മരാജന്റെ സംവിധാനത്തിലൊരു മനോഹര സിനിമ മലയാളികൾക്ക് ലഭിക്കുകയും ചെയ്തു. എന്നാൽ അത് തിയേറ്ററിൽ പരാജയം രുചിച്ചു. ഞാൻ ഗന്ധർവനാണ് ആ സിനിമ.
3: ചിത്രസലഭമാകാനും മേഘമാലകളാകാനും പാവയാകാനും പറവയാകാനും മാനാവാനും മനുഷ്യനാവാനും നിന്റെ ചുട്ടിന്റെ മുത്തമാവാനും നിമിഷാർത്ഥം പോലും ആവശ്യമില്ലാത്ത ഗഗൻചാരി. ഈ ഭൂമുഖത്തെ പൂക്കളും ഈ ഭൂമിയുടെ തേനും മാത്രം നുകർന്നു കഴിയ അനുമതി കിട്ടിയ അരൂപിയായ ഒരു വർണ്ണശം. ഞാൻ ഗന്ധർവൻ.
2: വിചിത്ര പ്രമേയമാണ് ഞാൻ ഗന്ധർവൻ എന്ന മികച്ച സിനിമയുടെ ഓജസ്. പേര് പറഞ്ഞു വെക്കുന്നത് പോലെ തന്നെ കഥാനായകനൊരു ഗന്ധർവനാണ്. ശാപം കിട്ടി ദേവലോകത്തുനിന്ന് ഭൂമിയിലേക്ക് അയക്കപ്പെട്ടയാൾ. ഭൂമിയിലെ സന്ദർശന യുഗത്തിൽ അയാളിൽ ഉണരുന്ന അനുരാഗത്തിന്റെയും ആ മൃദുല വികാരത്തിന്റെ വരും വരായികകളുടെയും ആത്മസംഘർഷങ്ങളുടെ തന്നെയും കഥയാണ് ഞാൻ ഗന്ധർവൻ. ഒപ്പമത് അയാൾ ഹൃദയം നൽകിയ ഒരു പെൺകുട്ടിയുടെ ആത്മാർത്ഥ പ്രണയത്തിന്റെ കൂടി കഥ മനോഹരമായി അവതരിപ്പിച്ചതാണ്.
0: എനിക്ക് നിന്നോട് സംസാരിക്കണം, നീ പറയുന്നത് എനിക്ക് കേൾക്കണം.
1: അതിനിങ്ങനെയാണോ ആളെ കാണാതെ എങ്ങനെയാ?
2: ധനാഢ്യ ഭവനത്തിലെ ഇളമുറത്തമ്പുരാട്ടി ബാമ. അവസാന വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ് അവൾ. മാതാപിതാക്കൾ ഉന്നത ഉദ്യോഗസ്ഥർ. ഒരിക്കൽ തന്റെ പഠന നാളുകളിലൊന്നിൽ ബാമ എന്ന ആ സുന്ദരി ഉല്ലാസയാത്രയുടെ ഭാഗമായി ഒരു കടൽ തീരത്തെത്തുകയാണ്. ആരാലും ശ്രദ്ധിക്കാതെ അവിടെ കിടന്നയൊരു ശില്പം അവളുടെ കണ്ണിലുടക്കുകയാണ്. മരത്തിൽ കൊത്തിയ ഒരു ഗന്ധർവ ശില്പം. വെറുമൊരു കൗതുകം കൊണ്ടാണ് അവൾ അത് കയ്യിലെടുക്കുന്നത്. തുടർന്ന് ബാഗിൽ വെച്ച് ബാമ അത് ഒപ്പം കൊണ്ടുപോകുന്നു സ്വഭവനത്തിലേക്ക്. എന്നാൽ അത് ദേവലോകത്തുനിന്ന് ശാപം വഴി പുറത്തായ കഥാനായകന്റെ, നമ്മുടെ പ്രിയ ഗന്ധർവന്റെ പ്രതിരൂപമായിരുന്നു. അയാളെ ബാമ മനസ്സറിയാതെയെങ്കിലും കണ്ടെത്തിയിരിക്കുന്നു, സ്വന്തമാക്കിയിരിക്കുന്നു. ബാമയുടെ മനം തുടർന്ന് ആ ഗന്ധർവൻ കവരുകയാണ്.
4: അവര് സ്വർഗലോകത്തിലെ പാട്ടുകാരാ, ദേവേന്ദ്രന്റെ സദസ്സിൽ പാടുന്നത് അവരാ.
1: അവര് പിന്നെന്തിനാ ഭൂമി വരുന്നത്?
4: ഇവരുടെ പാട്ടിലും സൗന്ദര്യത്തിലൊക്കെ ദേവലോകത്തെ ചില പെണ്ണുങ്ങളും മയങ്ങും. അവര് ചിറ്റിക്കളി ഉണ്ടാക്കും, ഇത് ഒടുവിൽ ദേവേന്ദ്രന്റെ കണ്ണിപ്പെടും. അപ്പൊ അങ്ങേര് പെണ്ണുങ്ങളെ ശാസിച്ച് ഒതുക്കി നിർത്തിയിട്ട് ഇവരെ ശപിക്കും. ഭൂമിയിൽ പോയി ഇത്ര കോടി യുഗങ്ങള് അല്ലെങ്കിൽ ഇത്ര മനുഷ്യജന്മങ്ങള് അലഞ്ഞു തിരിഞ്ഞ് നടന്നോളാൻ. അങ്ങനെ ഗന്ധർവന്മാര് ഭൂമി വന്ന് ആകാശത്തോടെ അലഞ്ഞു നടന്ന് ഭൂമിയിലെ ചില പെണ്ണുങ്ങളെ നോട്ടവിടും. കന്യകമാരെ മാത്രമേ പുള്ളിക്ക് വേണ്ടു. അങ്ങനെ നോക്കി നോക്കി ഇഷ്ടപ്പെടുന്ന കന്യകമാരോട് ഒത്തുകൂടി ബന്ധപ്പെക്കും.
1: എന്നിട്ട്?
4: എന്നിട്ടെന്താ, അവരുടെ സമയമാകുമ്പോ അവരങ്ങ് പോവും.
1: അപ്പൊ പെണ്ണുങ്ങള്?
4: എന്റെ മോളെ, ഗന്ധർവൻ കൂടിയ ആ പെണ്ണിന്റെ ജീവിതം പാഴാ.
2: മുത്തശ്ശി കഥകളിലും മറ്റും കേട്ടുമറന്ന സങ്കല്പം, അത് പ്രേക്ഷകർക്കായി പത്മരാജൻ പറഞ്ഞവതരിപ്പിച്ചിരിക്കുന്നത് ഏറെ മനോഹരമായി. ആരാരുമറിയാതെ ഗന്ധർവൻ ബാമയ്ക്കൊപ്പമുണ്ട്, അദൃശ്യനായും അല്ലാതെയും. അവൾ കഴുത്തിലണിഞ്ഞിരിക്കുന്ന മുത്തിലൊരു ചുംബനം മതി അയാൾ എത്തിച്ചേരാൻ. തുടർന്ന് അവരുടെ ലോകമാണ്. എന്നാൽ ഈ വിചിത്ര പ്രണയം പൊല്ലാപ്പുകൾ സൃഷ്ടിക്കാതിരിക്കുന്നില്ല. ബാമയെ വിവാഹം കഴിക്കാൻ ഇരിക്കുന്നവനാണ് മുറച്ചെറുക്കൻ പ്രദീപ്, ഗണേഷ് കുമാർ അവതരിപ്പിച്ച കഥാപാത്രം. ക്രമേണ ബാമയുടെ മനസ്സിലുദിച്ച അജ്ഞാത പ്രണയത്തെപ്പറ്റി പ്രദീപിന് സൂചനകൾ ലഭിച്ചു തുടങ്ങി. തുടർന്ന് ദേവനെന്ന് സ്വയം പരിചയപ്പെടുത്തി അവളുടെ വേണ്ടപ്പെട്ടവരുടെ മുൻപിലും ഗന്ധർവൻ എത്തിച്ചേരുന്നു. അതിനിടയിൽ ചിലത് പൂർത്തിയാകേണ്ടതുണ്ടെന്നാണ് ചട്ടം.
0: അങ്ങ് തിരിച്ചു ചെല്ലുമ്പോ വഴക്കിട്ടുന്ന മട്ടാണ്. നിയമം തെറ്റി നടക്കുന്നതിന്
1: നിയമമോ? അവിടെയുണ്ടോ നിയമങ്ങൾ?
0: കൊള്ളാം, അതേ ഉള്ളൂ. നിയമങ്ങളുടെ നൂറുനൂറ് കുരുക്കുകളിൽ കുടുങ്ങിയാണ് ഓരോ ഗന്ധർവന്റെയും ഓരോ നിമിഷവും. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യാം. സൂര്യന്റെയും ചന്ദ്രന്റെയും കാലടി വെയ്പ്പുകൾ അളന്നു കൂട്ടിയിട്ട് വേണം അനങ്ങാൻ പോലും.
1: അതിനിപ്പോ എന്താ നിയമം തെറ്റിച്ചത്?
0: പലതും. തേടിപ്പിടിച്ച പൂവിൽ നിന്ന് തേൻ വലിച്ചെടുക്കുന്ന കാട്ടുവണ്ടിന്റെ വേഗതയിൽ കീഴടക്കുന്ന പെൺകുട്ടിയുടെ കന്യകാത്വം വലിച്ചു കുടിച്ചുകൊള്ളണമെന്നാണ് ഞങ്ങളുടെ കൽപ്പന. ഞാനത് തെറ്റിച്ചിരിക്കുകയല്ലേ ഈ നിമിഷം വരെ? ഒരു പെണ്ണിനെ സ്നേഹിക്കാൻ, ഒരു പെണ്ണിന്റെ സ്നേഹം വാങ്ങാൻ, അതിലൊന്നിനും ഞങ്ങൾക്ക് അവകാശമില്ല. ആദ്യ സ്പർശത്തിൽ തന്നെ മനുഷ്യ സ്ത്രീയെ കീഴടക്കിക്കൊള്ളണം. അടിമകളാക്കാം, ഇരകളാക്കാം. തൊണ്ടാകുമ്പോൾ

0: ഇര തേടി പറന്നു പൊയ്ക്കൊള്ളാം, അങ്ങനെ പാടുള്ളൂ, ഇല്ലെങ്കിൽ ശിക്ഷയാണ്.
1: താൻ ഹൃദയം നൽകിയ കന്യകയുടെ പക്കൽ നിന്ന് ഒഴിവാക്കാനാകാത്ത മടക്കയാത്രയിലാണ് ഗന്ധർവൻ. കഥാനായകൻ ഗന്ധർവനാണ്. അതിനാൽ തന്നെ പ്രേക്ഷകർ കണ്ടുശീലിച്ചിട്ടില്ലാത്ത രൂപസൗന്ദര്യം അയാൾക്കാവശ്യമാണ്. ഇക്കാരണത്താലാകാം മലയാളത്തിൽ നിന്ന് ശ്രദ്ധേയനായ ഏതെങ്കിലും ഒരു നായക നടന് പകരം ഒരു ഹിന്ദി നടനെ തന്റെ ഗന്ധർവ നായകനായി പത്മരാജൻ തിരഞ്ഞെടുത്തത്. നിതീഷ് ഭരദ്വാജ് ആണ് ഗന്ധർവനായി എത്തിച്ചേർന്നത്. ബാമയെ സുബർണ ആനന്ദോ അവതരിപ്പിച്ചു. എം ജി സോമൻ ബാമയുടെ പിതാവിന്റെ വേഷത്തിലും ബിന്ദുജ മേനോൻ ഇളയ സഹോദരിയുടെ വേഷത്തിലും ഫിലോമിന മുത്തശ്ശിയുടെ വേഷത്തിലും രംഗത്തു വന്നു. പഴങ്കഥകൾ പോലെ ഏറെ നിസ്സാരമായി പറഞ്ഞു പോകാവുന്ന ഒരു മനോഹര കഥ, എന്നാൽ ഭാവതീവ്രമായ അതിന്റെ കാമ്പറിഞ്ഞ ചലച്ചിത്ര ആവിഷ്കാരം, അതാണ് പത്മരാജൻ ഒരുക്കിയ ഞാൻ ഗന്ധർവൻ. ഇക്കാരണത്താലാകാം മലയാളത്തിൽ പിറന്ന ഏറ്റവും മികച്ച ചിത്രങ്ങളിലൊന്നായി പല ചലച്ചിത്ര നിരൂപകരും ഞാൻ ഗന്ധർവനെ പരിഗണിച്ചു പോരുന്നത്. 35 വർഷങ്ങൾക്കിപ്പുറവും പുതുമ തോന്നുന്ന അതിമനോഹരമായ രംഗങ്ങൾ ഏറ്റവും വലിയ സവിശേഷതയാണെന്ന് പറയാം. സിനിമയുടെ അവതരണമാകട്ടെ ഒട്ടും പൈങ്കിളി അല്ലാതെയുമാണ്.
2: സൂര്യസ്പർശമുള്ള പകലുകളിൽ ഇനിയും നീയില്ല. പകലുകൾ നിന്നിൽ നിന്ന് ചോർത്തിക്കളഞ്ഞിരിക്കുന്നു. ചന്ദ്രസ്പർശമുള്ള രാത്രി നിനക്കിനി ആവെയുള്ളത് ഇന്നത്തെ ഈ രാത്രി മാത്രം. ഇന്നത്തെ രാത്രി, രാത്രിയുടെ 17-ാമത്തെ കാറ്റ് വീശാൻ തുടങ്ങുമ്പോൾ നീ ഈ ഭൂമിയിൽ നിന്ന് യാത്ര, ഒരിക്കലും തിരിച്ചു വരവില്ലാത്ത യാത്ര. ഒന്നിനും നിന്നെ തിരികെ വിളിക്കാനാവും. നീ സമ്മാനിച്ച രുദ്രാക്ഷം ഈ നിമിഷം മുതൽ അവളുടെ കഴുത്തിൽ ശക്തിഹീനമായ വെളുത്ത മണൽക്കട്ട. മഹാതാമിശ്ര നരകത്തിലെ വിഷശൂലങ്ങളും സർപ്പങ്ങളും ചോരവഴക്കുന്ന തറയും ഗന്ധർവന് വേണ്ടി ദാഹിച്ചു നിൽക്കുന്നു. ഒരു പോംവഴി, ഒരേ ഒരു പോംവഴി ത്രികാലജ്ഞനായ നിന്റെ പിതാവ് നിന്നെ അറിയിക്കുന്നു. നിന്റെ പാതിയാകാൻ വെമ്പി നിൽക്കുന്ന ഈ ഭൂമികന്യകയുടെ ഉള്ളിൽ നിന്ന് നിന്റെ ഓർമ്മയും നിന്റെ ഉള്ളിൽ നിന്ന് അവളുടെ ഓർമ്മയും മായ്ച്ചു കളഞ്ഞിട്ട് ഭൂമിയും സ്വർഗവും തമ്മിലുള്ള ബന്ധം അറുത്തിട്ട് ഇവിടെ നിന്ന് യാത്ര ആരംഭിച്ചാൽ നിന്റെ ശിക്ഷകളുടെ കാഠിന്യം കുറഞ്ഞു കിട്ടും. ഭൂമി ഉപേക്ഷിക്കുന്നതിന് മുമ്പ് ഇവിടെ പങ്കിലയാക്കി തള്ളിയില്ലെങ്കിൽ മനുഷ്യനോ ഗന്ധർവനോ അല്ലാത്ത ദുർഗന്ധം വമിക്കുന്ന വികൃത ജീവിയായി കോടികൽപ്പങ്ങൾ നിനക്ക് കഴിയേണ്ടി വരും.
0: സാരമില്ല, എനിക്ക് ഓർമ്മ മതി.
2: ഒന്നുകൂടി ഓർക്കുക, നീ ഇവളോടൊപ്പം ചെലവിടുന്ന ഓരോ നിമിഷത്തിനുമൊപ്പം ശാശ്മല നരകത്തിൽ ഇരുമ്പുകൊണ്ടും കല്ലുകൊണ്ടും ഉണ്ടാക്കിയ ചുട്ടുകഴിപ്പിച്ച സ്ത്രീരൂപങ്ങളുടെ എണ്ണവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഭൂമിയിൽ അവശേഷിപ്പിച്ച് ഓർമ്മയ്ക്ക് വിലയായി അവയെയെല്ലാം നീ ആലിംഗനം ചെയ്യേണ്ടി വരും. അവയോടൊപ്പം രാത്രികൾ ശയിക്കേണ്ടി വരും. ശിക്ഷയുടെ കാഠിന്യം കുറയ്ക്കാൻ എന്റെ പുത്രന് ഇനി കുറച്ച് നാഴികകൾ മാത്രം.
1: താൻ ഓജസ് പകർന്ന ഗന്ധർവന്റെ ഈ കഥയ്ക്ക് വേണ്ടത്ര പരിഗണന അക്കാലത്ത് പ്രേക്ഷകരാൽ ലഭിക്കാതെ പോയെന്ന വേദന പത്മരാജൻ ഉണ്ടായിരുന്നതായി കേട്ടിട്ടുണ്ട്. ആ വേദന മറക്കാൻ നൊമ്പരമറിയാത്ത ലോകത്തേക്ക് തങ്ങളുടെ കഥ പറഞ്ഞ മനുഷ്യ ഗന്ധർവനെ യഥാർത്ഥ ഗന്ധർവന്മാർ കൊണ്ടുപോയതാകാം. 1991 January 11 ഞാൻ ഗന്ധർവൻ പുറത്തിറങ്ങി. വെറും 12 ദിവസം കഴിഞ്ഞ് January 23 പത്മരാജന്റെ വിയോഗം. 12-നെ പൂർണതയുടെ സംഖ്യയായാണ് വിലയിരുത്തി പോരുന്നത്. തന്റെ കർത്തവ്യങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഗന്ധർവ രചയിതാവ് മടങ്ങിയതുമാകാം. 1975 ആദ്യ തിരക്കഥ പ്രയാണം ഭരതന്റെ സംവിധാനത്തിൽ സിനിമയായി പുറത്തുവന്നത്. അതുകഴിഞ്ഞ് കേവലം 16 വർഷം കൊണ്ടൊക്കെ പൂർത്തിയായതാണ് ഇക്കണ്ട വ്യത്യസ്ത രചനകളത്രയും. ഇക്കാരണത്താലാണ് പത്മരാജൻ ഗന്ധർവ രചയിതാവ് എന്ന വിളിക്ക് അർഹനായിരിക്കുന്നതെന്നാണ് വ്യക്തിപരമായ നിരീക്ഷണം. ഒരു കാവ്യം പോലെ അതിമനോഹരമാണ് ഞാൻ ഗന്ധർവൻ എന്ന ചിത്രം. കേവലമൊരു റേഡിയോ പരിപാടിയിൽ മിനിറ്റുകൾ കൊണ്ട് മാത്രം പറഞ്ഞറിയിക്കാൻ ഏറെ ബുദ്ധിമുട്ടുള്ളത്. ഗന്ധർവന്റെ കഥയിൽ അയാൾ തന്റെ മനസ്സ് കീഴടക്കിയ യുവസുന്ദരിയോട് പറയുന്നുണ്ട് താൻ കഴിഞ്ഞ കാലങ്ങൾ മറക്കാൻ വിധിക്കപ്പെട്ടവനാണെന്ന്. ദേവലോകത്തെ തന്റെ പേരെന്താണെന്ന് പോലും ഓർമ്മിക്കാൻ അനുവാദമില്ല എന്ന്. അതിനാൽ തന്നെ പരോക്ഷമായി ഞാൻ ഗന്ധർവൻ മറവികളുടെ കഥ കൂടിയാണ്. പെന്നെപ്പറ്റിയുള്ള ഭൂരിഭാഗം കാര്യങ്ങളും ഗന്ധർവന് ഓർമ്മയില്ല, അല്ലെങ്കിൽ ഓർമ്മിക്കാൻ അയാൾക്ക് അനുവാദമില്ല. ഇത്തരത്തിൽ മറവിയിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരുവളുടെ കഥ, തുടർന്നുടലെടുക്കുന്ന പ്രണയത്തിന്റെ കഥ, അതാണ് പത്മരാജൻ നെയ്തെടുത്ത ഇന്നലെ എന്ന ചിത്രം. കഥാനായികയെ നമുക്ക് മായയെന്ന് വിളിക്കാം, എന്നാൽ അത് ആ യുവതിയുടെ യഥാർത്ഥ പേരല്ല. അവൾക്ക് ചുറ്റും പുതുതായി എത്തിപ്പെട്ടവർ നൽകിയ വിളിപ്പേരാണ്. യഥാർത്ഥത്തിൽ അവൾ ഗൗരിയാണ്, നരേന്ദ്രന്റെ മാത്രം ഗൗരി.
3: എന്താ മോളുടെ പേര്? എന്താ ഓർമ്മ വരുന്നില്ലേ? സാരമില്ല, അതിനുവേണ്ടി ഇപ്പൊ സ്ട്രെയിൻ ചെയ്യണ്ട. ഓർക്കുമ്പോ ഓർമ്മ വരട്ടെ.
4: ഡോക്ടർ, എനിക്ക് എന്റെ പേര് ഓർക്കാൻ പറ്റുന്നില്ല. ഇത്ര നേരം
3: ഞാൻ അത് തന്നെ ട്രൈ ചെയ്യാം.

0: എന്നറിയില്ല.
1: ജയറാമിനെയും ശോഭനയെയും സുരേഷ് ഗോപിയെയും പ്രധാന കഥാപാത്രങ്ങളായി രംഗത്ത് അവതരിപ്പിച്ച് പത്മരാജൻ ഒരുക്കിയ ഇന്നലെ ഒരു തമിഴ് നോവലിന്റെ ചലച്ചിത്രാവിഷ്കാരമാണ്. വാസന്തി എഴുതിയ ജനനമെന്ന നോവലാണ് നിരൂപക ശ്രദ്ധ ഏറെ നേടിയ ഇന്നലെ എന്ന സിനിമയ്ക്ക് അടിസ്ഥാനമായത്. സിനിമ തിയേറ്ററുകളിൽ വിജയമാവുകയും ചെയ്തു. ഈ നോവൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയുമുണ്ടായി.
2: നമുക്ക് ഇവിടുന്ന് വേറിടത്തേക്ക് പോവാം. ഇതിനേക്കാ ഭംഗിയുള്ള ഒരു സ്ഥലത്തെ, ഇതിനേക്കാ രസമുള്ളൊരു വീട്ടിലേക്ക്. വേറൊരു മരവും വേറൊരു കിളിയുടെ ശബ്ദവും ആശുപത്രിയുടെ മണമില്ലാത്ത കാറ്റും. ഞാനും അമ്മയും കൂടെ മായയുടെ കാര്യത്തിൽ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഉടക്കൊന്നും പറയാതെ അതതുപോലെ അനുസരിച്ച് നോക്കും.
1: ഒരു മലയോര ഗ്രാമപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ചെറിയൊരു ആശുപത്രി, അത് നടത്തുന്നത് ശ്രീവിദ്യ അവതരിപ്പിച്ച ഡോക്ടർ സന്ധ്യയും മകൻ ശരത്തും ചേർന്നാണ്. അങ്ങനെയിരിക്കെ അതിമനോഹരമായ ആ നാട്ടിൽ ഒരു വലിയ ബസ് അപകടം നടക്കുകയാണ്. അകലെയൊരു സംസ്ഥാനത്തു നിന്ന് തീർത്ഥാടനത്തിനായി നാട് ചുറ്റി സഞ്ചരിച്ച സംഘമായിരുന്നു ബസ്സിലുണ്ടായിരുന്നത്. അപകടത്തെ തുടർന്ന് വൈകാതെ തന്നെ യാത്രക്കാരിൽ ഭൂരിപക്ഷവും മരണപ്പെട്ടു കഴിഞ്ഞു. ജീവനോട് അവശേഷിച്ചത് അല്പം വൈകി മാത്രം പുഴക്കരയിൽ കണ്ടെത്തിയ ആ യുവതിയാണ്. ഗുരുതരാവസ്ഥയിലാണ് ആ യുവതി. മികച്ച പരിചരണം വഴി ക്രമേണ അവൾ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തി. എന്നാൽ താൻ ആരാണെന്നോ എവിടെ നിന്നാണെന്നോ ബന്ധുക്കൾ ആരൊക്കെയാണെന്നോ ഒന്നും അവൾക്ക് ഓർമ്മയില്ല. സ്വന്തം പേര് പോലും അറിയില്ല. സഹയാത്രികരാരും ജീവനോടെയുമില്ല. അതിനാൽ ആ യുവതിയുടെ ബന്ധുക്കൾക്കായുള്ള അന്വേഷണത്തിലാണ് ചുറ്റുമുള്ളവർ. ക്രമേണ ആ യുവതി താൻ എത്തിച്ചേർന്ന നാടുമായി അടുക്കുകയാണ്. വിളിക്കാൻ പേരൊന്നുമില്ലാത്തതിനാൽ ശരത് മായ എന്നവൾക്ക് പേര് നൽകി. ഇതിനിടയിലും പല രീതിയിൽ മായയുടെ വേണ്ടപ്പെട്ടവർക്കായുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. പലരും അവളെ തേടി എത്തുകയും ചെയ്തു. എന്നാൽ അവരാരും മായയെ തിരിച്ചറിയുന്നില്ല.
2: എനിക്ക് മായ ഇവിടുന്ന് പോരുതെന്ന, കുട്ടി അന്വേഷിച്ച് ആരും വരരുതെന്ന.
0: എന്തായി പറയുന്നേ? എന്നും ഞാനിവിടെ ഇങ്ങനെ.
2: ഇങ്ങനെയല്ല മായ, എനിക്ക് എന്റെ മാത്രമാക്കണമെന്നുണ്ട്.
1: മായ ആ മനോഹര ഗ്രാമത്തിൽ അവരുടെ തന്നെ അധീനതയിലുള്ള പ്രൈമറി സ്കൂളിൽ അധ്യാപനവുമൊക്കെയായി ജീവിതം നയിക്കുകയാണ്. ശരത്ത് പകർന്നു നൽകുന്ന പ്രണയത്തിന്റെയും കരുതലിന്റെയും ആഴങ്ങളറിഞ്ഞുകൊണ്ട്. എന്നാൽ കാണാതായ തന്റെ ഭാര്യയ്ക്കായുള്ള അന്വേഷണത്തിലാണ് സുരേഷ് ഗോപി അവതരിപ്പിച്ച ഡോക്ടർ നരേന്ദ്രൻ എന്ന ശാസ്ത്രജ്ഞൻ. മായ എന്ന ഗൗരിയുടെ ഭർത്താവാണ് അയാൾ.
3: അപ്പോഴത്തേക്ക് ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട് ഒരു മാസവും രണ്ട് ദിവസം. ഗൗരിക്ക് ഗ്രീൻ കാർഡ് കിട്ടാൻ വീണ്ടും ഒരു മാസം പിടിക്കും. അതുവരെ അവളോട് ഒറ്റയ്ക്ക് നിന്നേ പറ്റും. അതൊഴിവാക്കാനാ സത്യത്തിൽ ആ ഗ്രൂപ്പിന്റെ ഒപ്പം അവൾ പോയത്.
0: ഞങ്ങള് തിരുപ്പതി, തിരുച്ചെന്തൂർ, മധുര, ചിദംബരം, കന്യാകുമാരി, ഗുരുവായൂര് അങ്ങനെ കറങ്ങി ജോളിയായിട്ട് ചെത്തി നടക്കും. നോക്കൂ,
3: കൂടെ കൊണ്ടുപോകാത്തതിന് എന്നോടുള്ള വാശി തീർക്കാണ്. അതിനാണോ പോകുന്നത്?
0: അല്ല, സ്കൂളിലെ പണിയും വിട്ടു. നരേന്ദ്രനും കൂടെ അങ്ങ് പോയാ ഞാൻ പിന്നെ ഒറ്റയ്ക്ക് ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യാനാണ്? പിന്നെ എനിക്ക് എല്ലാ ദൈവങ്ങളെയും കണ്ട് തൊഴുത് നന്ദി പറയണ്ടേ. എനിക്ക് ഇങ്ങനെ ഒരാളെ കൊണ്ടു തന്നേന്. നരേന്ദ്രേട്ട് ഹാപ്പി ആയിട്ട് പോയിട്ട് വാ. ഒരു മാസം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഞാൻ എല്ലാ ദൈവങ്ങളുടെ അനുഗ്രഹം വാങ്ങിച്ച് ബാഗും പാക്ക് ചെയ്ത് റെഡി ആയിട്ടിരിക്കുന്നുണ്ടാവും.
3: എന്നെ യാത്രയാക്കാൻ എയർപോർട്ടിൽ വരുമ്പോ അവൾ ഭയങ്കര ചിയർഫുൾ ആയിരുന്നു. ആ ചുറ്റുപാടുകളിൽ നിന്ന് വരുന്ന ഒരു പെൺകുട്ടിയെക്കാളൊക്കെ ഒരുപാട് ധൈര്യം അവൾക്കുണ്ടായിരുന്നു. എന്തിനുള്ള ഒരുതരം ഉത്സാഹവും ചൊടിയും.
1: ഇങ്ങനെയൊരു പെൺകുട്ടി ദൂരെ ഒരു ഗ്രാമത്തിലുണ്ടെന്ന് വാർത്തയറിഞ്ഞ് അയാൾ അവളെ തേടി എത്തുകയാണ്, തന്റെ ഗൗരിയാണോ അതെന്ന് ഉറപ്പിക്കാൻ. മായ ഗൗരി തന്നെയാണെന്ന് തെളിയിക്കാൻ തക്ക ചിത്രങ്ങളും മറ്റും അയാളുടെ കയ്യിലുണ്ട്. എന്നാൽ അത് മുൻകൂട്ടി ശരത്തിനെ കാണിക്കാൻ അയാളെന്തോ തയ്യാറാകുന്നില്ല.
3: ഈ മാരേജ് സർട്ടിഫിക്കറ്റ് കൊണ്ട് ഇപ്പൊ ഉടനെ കാര്യമില്ല. ഒരു കോടതിയുടെ മുമ്പിൽ വരുമ്പോഴേ ഇതിനൊക്കെ റെലവൻസ് ഉള്ളൂ. ഇത് ഞാൻ കാണിക്കണമെന്ന് വിചാരിച്ച് കൊണ്ടുവന്നതല്ല, സൂട്ട് കേസിൽ കിടന്നതുകൊണ്ട്.
2: നിങ്ങൾക്കൊരു ഫോട്ടോ കൂടി കൊണ്ടുവരാൻ വരുന്നു.
3: എടുത്തില്ല, അത്രേ ഉള്ളൂ. ഒരുപാട് ഫോട്ടോസ് ബോംബെയിൽ കിടപ്പുണ്ട്. ആൽബോ, വീഡിയോ ടേപ്പോ എന്ത് വേണേലുണ്ട്. ആള് തന്നെയാണെങ്കിലല്ലേ അതിന്റെയൊക്കെ ആവശ്യം വരുന്നുള്ളൂ എന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് വേറെ പ്രൂഫ് ഒന്നും വേണ്ടി വരില്ല മിസ്റ്റർ ശരത്. ഈ കുട്ടി എന്റെ ഭാര്യയാണെങ്കിൽ അവൾ എന്നെ കണ്ടാൽ തിരിച്ചറിയും, എന്ത് അമ്നീഷയാണെന്ന് പറഞ്ഞാലും. ഐ എം ഷുവർ അങ്ങനെ അവൾ തിരിച്ചറിഞ്ഞാൽ ഞാൻ അവളെ കൊണ്ടുപോവുകയും ചെയ്യും.
2: അത് പറയുന്നതിന് ഒരു ഭീഷണിയുടെ ടച്ച് ഒന്നും ആവശ്യമില്ല. മായ നിങ്ങളവളുടെ ഭർത്താവാണെന്ന് പറഞ്ഞാൽ ആ നിമിഷം മുതൽ അവള് നിങ്ങളുടേതായിരിക്കും.
1: ശരത്തിനോടൊപ്പം നരേന്ദ്രൻ ആ ഭവനത്തിലെത്തി. എന്നാൽ അവൾക്ക് അയാൾ ഇന്ന് തീർത്തും അപരിചിതനാണ്. ഇതിനിടയിൽ ശരത്തും മായയും തമ്മിലുള്ള അടുപ്പം കൃത്യമായി നരേന്ദ്രന് മനസ്സിലാകുന്നു. അവൾ നെറ്റിയിൽ ചാർത്തിയ ചായം ശരത്തിന്റെ വസ്ത്രത്തിൽ പതിഞ്ഞത് അയാളോട് മനസ്സിലൊടുക്കുകയും ചെയ്തു. തുടർന്ന് വിങ്ങുന്ന ഹൃദയവുമായി നരേന്ദ്രന്റെ മടക്കമാണ്. ആ തെളിവുകളൊന്നും നിരത്താതെ ഇനി എന്തിനങ്ങനെ ചെയ്യണമെന്ന ചോദ്യമാകാം നരേന്ദ്രന്റെ ഉള്ളിൽ നുരയ്ക്കുന്നത്. ശരത്, മായ, നരേന്ദ്രൻ ഇവരിൽ ഏറ്റവും ആഴമുള്ള സാന്ദ്രമായ കഥാപാത്രമേത് എന്ന ചോദ്യത്തിനുത്തരം നരേന്ദ്രൻ എന്ന

0: ാണ് പറയാൻ ഇഷ്ടപ്പെടുന്നത്. മായ വിധി കൊണ്ട് എല്ലാം മറന്ന് പുതിയ ജീവിതം ആരംഭിക്കേണ്ടി വന്നവളാണ്. നവജീവിതത്തിന്റെ താളങ്ങളിലേക്ക് പ്രവേശിക്കപ്പെട്ടു കഴിഞ്ഞു. പറിച്ചു നടപ്പെട്ട സാഹചര്യവുമായി ഏറെ പൊരുത്തപ്പെട്ടു കഴിഞ്ഞു. ശരത്തിനാകട്ടെ ഇന്നലെ മായ ആരായിരുന്നുവെന്നോ എന്തായിരുന്നുവെന്നോ അറിയാൻ ഒരു തലത്തിനപ്പുറം ആഗ്രഹമില്ല. അവൾക്ക് മറ്റാരെങ്കിലും അവകാശിയായി ഉണ്ടായേക്കാമോ എന്ന ഭയമേ ശരത്തിനുള്ളൂ. എന്നാൽ സത്യം തിരിച്ചറിഞ്ഞ് ഇനിയൊരിക്കലും മായ ഇന്നലകളിലേക്ക് മടങ്ങിപ്പോകാനിടയില്ല എന്ന് ഉറപ്പിച്ച് അവിടെ നിന്ന് വിട പറയുന്നവനാണ് നരേന്ദ്രൻ. തുടർന്ന് അയാൾ പുലർത്തിപ്പോരുന്ന മൗനത്തിനാകട്ടെ ആഴങ്ങൾ അനേകമുണ്ട് താനും. നരേന്ദ്രൻ ജീവിതത്തിൽ തന്റെ സഖിയായി കണ്ടെത്തിയ യുവതി ഒരു അനാഥയായിരുന്നു. മറ്റാരും അവകാശപ്പെടാൻ പാടില്ല എന്ന ചിന്തയൊക്കെ അതിന് കാരണമായിട്ടുണ്ടാകും. അവളാണ് തന്റേതല്ലാത്ത കാരണത്താൽ വിധി കൊണ്ട് മാത്രം അയാൾക്ക് മുൻപിൽ തീർത്തും അപരിചിതയായി നിൽക്കുന്നത്. താനേറെ സ്നേഹിച്ചവളെ ഇനി വിട്ടുകൊടുക്കുന്നതാണ് നല്ലതെന്ന് നരേന്ദ്രന് തോന്നിയിട്ടുണ്ടാകാം. ഇന്നവൾ മായ മാത്രമാണ്. നരേന്ദ്രൻ യഥാർത്ഥത്തിൽ മായയുടെ ഭർത്താവാണ് എന്ന സത്യം ശരത് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യത്തിനും പ്രസക്തിയുണ്ടെന്ന് കരുതാം. ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. എന്തായാലും മായ വീണ്ടും ഗൗരിയായി മാറാതിരിക്കുന്നതാണ് നല്ലതെന്ന് പ്രേക്ഷകരെന്ന നിലയിൽ നമുക്ക് നിരീക്ഷിക്കാം. അങ്ങനെയുണ്ടായാൽ നഷ്ടബോധമായിരിക്കും അവളെയേറെ വേദനിപ്പിക്കുക. മറവികൾ ജീവിതത്തിൽ ആവശ്യം അല്ല, അത്യാവശ്യം തന്നെയാണ്. പ്രത്യേകിച്ച് വേദനിപ്പിക്കുന്ന ഓർമ്മകളുടെ മറവി അനുഭവങ്ങൾ. എന്നാൽ പലർക്കും അത് കഴിയാറില്ല. കഴിഞ്ഞ കാലങ്ങളും ദുരനുഭവങ്ങളുമൊക്കെ ഓർത്ത് വേദനിച്ചു കഴിയുന്ന അനേകർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതികഠിനമായ തിക്താനുഭവങ്ങൾ നേരിട്ടവർ, മനസ്സിലാഴത്തിൽ മുറിവേറ്റവർ, ഇവർക്കൊക്കെ മറവിയുടെ അനുഗ്രഹം കടന്നു വരണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ കഴിയില്ല. മനസ്സു സൗഖ്യപ്പെടാൻ അനേക കാലം വേണ്ടിവരും. അത് പറ്റാത്തവർ പലപ്പോഴും മാനസിക പ്രയാസങ്ങളുടെ ആഴങ്ങളിലേക്ക് പതിച്ചെന്നും വരും. എന്തായാലും കാലം പതിയെ പതിയെ മുറിവുകൾ ഉണക്കുക തന്നെയാണ് പതിവ്. നമ്മുടെ ജീവിതാനുഭവങ്ങൾ വെച്ച് വിലയിരുത്തി നോക്കിയാൽ ഈ പറഞ്ഞത് വ്യക്തമായി എന്ന് വരും. എളുപ്പമൊന്നും മറക്കാനാകാത്ത വേദന രണ്ടാം അച്ഛനിൽ നിന്ന് ലഭിച്ച സോഫിയയ്ക്കും മറവിയുടെ കടാക്ഷം ക്രമേണയെങ്കിലും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആരാണ് സോഫിയെന്ന് മനസ്സിലായി കാണുമല്ലോ. പത്മരാജൻ രജനിയും സംവിധാനവും നിർവഹിച്ച നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന മോഹൻലാൽ ചിത്രത്തിലെ നായികയാണ് ശാരി മനോഹരമാക്കിയ സോഫി. കെ സുധാകരൻ രചിച്ച നമുക്ക് ഗ്രാമങ്ങളിൽ പോയി രാപ്പാർക്കാമെന്ന നോവലിന്റെ ചലച്ചിത്രാവിഷ്കാരമാണ് ഈ സിനിമ. സോഫിയും സോളമനും പിന്നെ അവളുടെ രണ്ടാനച്ചൻ പോൾ പൈലോക്കാരനും.
1: കഴിഞ്ഞ രണ്ടു മൂന്ന് സ്ഥലം വാച്ച് ചെയ്യുന്നുണ്ട്. എന്റെ പിള്ളേരെ ചീത്തയാക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ എപ്പൊ നോക്കിയാലും അവൻ ആ പെണ്ണിന്റെ പുറകെ. വീട്ടിൽ നിന്ന് വിളിച്ചിറങ്ങി റോഡ് വരെ കൊണ്ടുപോയി. നാളെ ഏതെങ്കിലും ഹോട്ടൽ റൂമിലായിരിക്കും രണ്ടര കൂടെ ആരെങ്കിലും കാണാൻ പോകുന്നത്.
0: മൈസൂരിന്റെ പശ്ചാത്തലത്തിലാണ് ഈ മനോഹര പ്രണയകഥ നടക്കുന്നത്. സുന്ദരമായ ഒരു ഭവനം. അവിടെ കവിയൂർ പൊന്നമ്മ അവതരിപ്പിച്ച റീത്ത എന്ന മുതിർന്ന സ്ത്രീയും അകന്ന ബന്ധുവായ മേരിയുമാണ് കഴിഞ്ഞു വരുന്നത്. പഠനത്തിന്റെ ഭാഗമായി സഹോദരന്റെ മകൻ വിനീത് കഥാപാത്രം ആന്റണി ജോസഫ് എന്ന കൌമാരക്കാരൻ PDC വിദ്യാർത്ഥിയും അവർക്കൊപ്പമുണ്ട്. റീത്തയുടെ ഏകമകൻ സോളമൻ തങ്ങളുടെ മുന്തിരിത്തോട്ടം നടത്തിപ്പൊക്കെയായി ദൂരെയൊരു ഫാം ഹൌസിലാണ് താമസം. റീത്ത താമസിച്ചു വരുന്ന ആ മനോഹര ഭവനത്തിന്റെ സമീപത്ത് പുതുതായി താമസമാരംഭിച്ച സോഫിയയും മറ്റുള്ളവരെയും അവധിവേളയിൽ മമ്മയ്ക്കൊപ്പം താമസിക്കാനെത്തിയ സോളമൻ പരിചയപ്പെടുകയാണ്. മാതാപിതാക്കളും രണ്ട് പെൺമക്കളുമാണ് ആ ഭവനത്തിലുള്ളത്. ആദ്യ കാഴ്ചയിൽ തന്നെ സോളമന് സോഫിയെ ഇഷ്ടമായി. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ. എന്നാൽ അവളുടെ ഭവന സാഹചര്യങ്ങൾ അത്ര മികച്ചതല്ല. റെയിൽവേ ഉദ്യോഗസ്ഥനായ പിതാവ് പോൾ പൈലോക്കാരൻ, തിലകൻ കഥാപാത്രം, കടുത്ത മദ്യപാനിയാണ്. സോഫിയയുടെ കാര്യങ്ങളിൽ അയാൾ അത്ര താല്പര്യമുള്ളവനല്ല. സോളമനുമായി സോഫിയ അടുപ്പത്തിലാകുന്നത് അയാൾക്ക് തീരെ പിടിച്ചിട്ടില്ല.
2: വഴക്കു മാത്രമല്ല, ചിലപ്പോ തല്ലും ചെയ്യും.
3: ഡാഡിക്ക് എന്താ സോഫിയയുടെ ഇഷ്ടക്കുറവുണ്ടോ? എലിസബത്തിനോട് വലിയ വാത്സല്യമൊക്കെ കാണിക്കുന്നതാണല്ലോ. പഠിക്കാൻ പിടിക്കായിട്ടും സോഫിയെ മാത്രം പഠിപ്പിക്കാതെ ഇന്റർവ്യൂ കാർഡ് വന്നിട്ട് അതൊന്ന് പറയുപോലും ചെയ്യാതെ.
2: എലിസബത്തിന്റെ ഡാഡി അത്
3: സോഫിയുടെ
2: വളർത്തച്ഛൻ, രണ്ടാനച്ഛൻ.
3: മമ്മി?
2: മമ്മി എന്റെ കൂടെ മമ്മിയാ.
3: അപ്പോ മമ്മിയുടെ സെക്കൻഡ് മാരേജ് ആണത്? കുട്ടിയുടെ ഫാദർ?
2: ഇപ്പൊ കൊച്ചിയിലുണ്ട്. വലിയ ഫേമസ് ഡോക്ടറാ, ഡോക്ടർ ജേക്കബ് ജോൺ. സൊസൈറ്റിയിലെ വലിയ ആളാ. അദ്ദേഹത്തിന് ഇപ്പോ ഞാൻ ബാച്ചലർ ഡേസിന്റെ ഒരു കൊച്ചു അബദ്ധം മാത്രമാ.
3: അദ്ദേഹം മമ്മി മാരേജ് ചെയ്തിരുന്നില്ലേ?
2: വിവാഹം കഴിച്ചോളാന്ന് വാക്കുകൊടുത്തിരുന്നു. ഒരു നഴ്സിംഗ് സ്റ്റുഡന്റും ഹൗസ് സർജനും തമ്മിലുള്ള ലവ് അഫെയർ. എനിക്ക് 3 വയസ്സാവുന്നവരെ അദ്ദേഹം വേറെ കിട്ടിയില്ല. പിന്നെ
3: കാണാറുണ്ടോ സോഫി അദ്ദേഹത്തിന്?
2: ഒരിക്കൽ മാത്രം, 6-7 വയസ്സുള്ളപ്പോ. മമ്മി കാണിക്കാൻ കൊണ്ടുപോയതാ. ഇനി കാണുകയില്ല എന്ന് അന്ന് തീരുമാനിച്ചു. ഇപ്പോഴും എന്റെ മനസ്സിന്ന് അന്നത്തെ ഇൻസൾട്ട് പോയിട്ടില്ല.
0: സോഫിയയുമായുള്ള അടുപ്പം തന്നെയാണ് പോൾ പൈലോക്കാരനും സോളമനും ഇടയിൽ തർക്കങ്ങൾ ഉണ്ടാകാനും അത് സംഘർഷത്തിലേക്ക് എത്താനും കാരണമാകുന്നത്. തുടർന്ന് സോളമൻ അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സാധിക്കുന്നില്ല. അവളെ അയാൾ വേദനിപ്പിച്ചതാണ് സോളമൻ ഇടപെടാൻ കാരണമായതും.

0: സേവനങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ മൂലം റീതയ്ക്ക് സോഫിയയുമായുള്ള മകന്റെ ബന്ധം താല്പര്യമില്ലാതായി മാറുന്നുണ്ട് ക്രമേണ. എന്നിട്ടും അയാൾ ആ പ്രണയത്തിൽ നിന്ന് പിന്മാറുന്നില്ല.
1: ആരെന്ത് പറഞ്ഞാലും ഞാൻ അവളെ കൊണ്ടുപോടാ. വിളവെടുപ്പ് കഴിഞ്ഞു കൊണ്ടുപോകാന്ന് വിചാരിച്ചു. ഇനിയിപ്പോ അത് വേണ്ട, വിളവെടുപ്പിന് കൂട്ടായിരിക്കട്ടെ.
2: പ്രീതമാവി
1: മമ്മ സമ്മതിക്കും. അയാളുടെ ആ കുത്തിക്കലക്കലിൽ ഇപ്പൊ ഒന്ന് കൺവിൻസ്ഡ് ആയി നിൽക്കുന്നേ ഉള്ളൂ. മമ്മയ്ക്ക് അവളെ ഇഷ്ട.
0: ക്രമേണ മകന്റെ പ്രണയം റീതയും അംഗീകരിക്കുകയാണ്. ഇതിനിടയിൽ സോഫിയെ പോൾ പൈലോക്കാരൻ ശാരീരികമായി ചൂഷണം ചെയ്തു തുടങ്ങി. ആദ്യമൊക്കെ അർത്ഥം വെച്ചുള്ള നോട്ടങ്ങളും ക്രമേണ ചെറിയ തലോടലുകളും മറ്റുമായിരുന്നെങ്കിൽ അവസാനം അത് ബലാത്സംഗത്തിലേക്ക് എത്തിച്ചേരുകയാണ്. സോളമനുമായി അവൾ പുലർത്തി വരുന്ന പ്രണയബന്ധവും അവളോടുള്ള പെരുമാറ്റത്തിന്റെ ഛേദോ വികാരമാണ്.
1: ഞാൻ കാരണമല്ലേ മമ്മ അവൾക്ക് ഇങ്ങനെ പറ്റിയത്? ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ?
3: നീ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ സോളമ? ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞു, നീ എവിടെങ്കിലും ഇറങ്ങി പോയാ മതി. എനിക്കിപ്പോ സമാധാനം, നിന്നെ ഇവിടെ കാണാതിരിക്കുന്നതാ.
0: രണ്ടാനച്ചനാൽ ബലാത്സംഗം ചെയ്യപ്പെട്ടവളെ സോളമൻ തുടർന്ന് സ്വീകരിക്കുകയാണ്. അവൾക്കൊപ്പം അയാൾ ആ മുന്തിരിത്തോട്ടത്തിലേക്ക് മടങ്ങുകയാണ്. മനോഹര പ്രണയമാണ് നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന ചിത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത്. രംഗചിത്രീകരണങ്ങളും ഭംഗിയാർന്നത്. അവയിലൊക്കെ ഏറെ സാന്ദ്രമായത് സോളമനും സോഫിക്കും ഇടയിൽ വിരിയുന്ന മുന്തിരി മുട്ടുപോലെ സുന്ദരമായ പരസ്പരമുള്ള മനസ്സിലാക്കലാണ്. ആ പ്രണയം തീരെ സ്വാർത്ഥമല്ലാത്തതുമാണ്. അവളുടെ മനസ്സറിയാതെ സംഭവിച്ച കാര്യങ്ങളിലും സോളമൻ ആ പ്രണയം വേണ്ടെന്ന് വെക്കുന്നില്ല. 40 വർഷം മുൻപാണ് നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന ചിത്രം തിയേറ്ററുകളിലെത്തിയത്. ലൈംഗികാതിക്രമം നേരിടേണ്ടി വന്ന യുവതിയെ നായകൻ സ്വീകരിക്കുന്നുവെന്ന ക്ലൈമാക്സ് കാഴ്ചകൾ അതിനു മുൻപ് എത്ര തവണ മലയാള സിനിമയിൽ പിറന്നിട്ടുണ്ടെന്നറിയില്ല. ഉണ്ടെങ്കിൽ തന്നെ വിരളമായിരിക്കും. രണ്ടാനച്ചനിൽ നിന്ന് ആ സാധു പെൺകുട്ടി ഏറ്റുവാങ്ങിയതത്രയും മറക്കാൻ സോളമനുമൊത്തുള്ള ജീവിതം മരുന്നായി മാറുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.
1: നീ വിചാരിച്ചു ഞാൻ തിരിച്ചു വരികില്ല എന്ന്? ഞാൻ അവളെ കൊണ്ടുപോയില്ലെന്ന്? അല്ലടാ സോഫിയ, രണ്ടാമത്തെ ഹോൺ കേൾക്കുമ്പോ ഇറങ്ങി വരാന്ന് പറഞ്ഞിട്ട്.
3: ഞാൻ വിചാരിച്ചു.
0: മറക്കാൻ സാധിക്കാത്ത ഒരുപിടി സംഭവ വികാസങ്ങൾ മനസ്സിൽ പേറി നടക്കുന്ന ഒരുവന്റെ കഥ പറഞ്ഞതാണ് പത്മരാജൻ ഒരുക്കിയ തൂവാനത്തുമ്പികൾ എന്ന ചിത്രം. എന്നാൽ അത് അയാളുടെ മാത്രം കഥയല്ല, മറ്റു ചിലരുടെയും കൂടിയാണ്. തൂവാനത്തുമ്പികൾ എന്ന പേരിനുമുണ്ടൊരു സവിശേഷത. തെളിഞ്ഞ മാനത്താണ് തുമ്പികൾ അധികവും പ്രത്യക്ഷപ്പെടുക. മാനം തെളിയുന്നത് പോലെ മനസ്സും തെളിയണം. മാനം ഇരുളുന്നത് മഴ വരുമ്പോഴാണ്, മഴക്കാറ് മൂടുമ്പോഴാണ്. മഴ പെയ്തു പോകുമ്പോൾ മാനം തെളിയും. മഴവെള്ളം പ്രകൃതിയെ കുതിർത്ത് അവിടെയുണ്ടായിരുന്ന അനേകം വസ്തുവകകളുമായി ഒഴുകിയകന്ന് അരുവികളും പുഴകളും വഴി കടലിൽ എത്തിച്ചേരും. ഈ ശുദ്ധീകരണ പ്രവൃത്തിയിൽ കഴിഞ്ഞുപോയവയുടെ ശേഷിപ്പുകൾ, വേദനിപ്പിക്കുന്ന അനുഭവങ്ങളൊക്കെ ഒഴുകി അകന്നേ തീരൂ, മനസ്സിൽ നിന്ന് മാഞ്ഞേ തീരൂ, അല്ലെങ്കിൽ അത് നൊമ്പരമായി അവശേഷിക്കും.
4: ശരിക്കു പറഞ്ഞാൽ ഞങ്ങൾ ഇതിനിടെ 1-2 വട്ടം ഇതുവഴി കടന്നുപോയതാ.
1: എന്നിട്ട് എന്തേ അറിയിച്ചില്ല?
4: അത് ഓർക്കാതിരിക്കാൻ, കാണാതിരിക്കുമ്പോ മറക്കാൻ കുറച്ചുകൂടി എളുപ്പമല്ലേ.
0: നമ്മുടെ കഥാനായകൻ മോഹൻലാൽ കഥാപാത്രം ജയകൃഷ്ണൻ മണ്ണാറത്തൊടി എന്ന സമ്പന്ന തറവാട്ടിലെ യുവാവാണ്. നിലവിൽ നാട്ടുകാരുടെ മുൻപിൽ ഒതുങ്ങിക്കഴിയുന്നവനാണെങ്കിൽ കൂടി കെട്ടുപൊട്ടിപ്പറന്ന പട്ടം പോലെയുള്ള ഇന്നലകൾ അയാൾക്കുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ജയകൃഷ്ണൻ ഒതുങ്ങിക്കഴിയുന്നവനാണോ? ഭവനത്തിലുള്ളവർക്കും കേവല സുഹൃത്തുക്കൾക്കും പോലും പൂർണ്ണമായി അറിയാത്ത മറ്റൊരു ജയകൃഷ്ണനുണ്ട്. അയാളുടെ കഴിഞ്ഞ കാലത്തിന്റെ തുടർച്ച പോലെ. ഇവയ്ക്കെല്ലാമൊപ്പം ജീവിതവഴിയിൽ അയാൾ പരിചയപ്പെട്ട, അല്ല ശാരീരികമായി അറിഞ്ഞ ക്ലാര എന്ന യുവതിയും ശ്രദ്ധേയമായി അയാളുടെ മനസ്സിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്.
1: മുഖങ്ങളുടെ എണ്ണം അങ്ങനെ കൂടിക്കൊണ്ടിരിക്കല്ലേ, അങ്ങനെ കൂടിക്കൂടി ഒരു ദിവസം ഇതങ്ങ് മറക്കും.
4: മറക്കുമായിരിക്കും അല്ലേ?
1: പിന്നെ മറക്കാതെ.
0: തൃശൂർ നഗരത്തിന്റെ സമീപ ഗ്രാമപ്രദേശങ്ങളിൽ ഏതോ ഒന്നിന്റെ പശ്ചാത്തലത്തിലാണ് ഈ കഥ നടക്കുന്നത്. ജന്മിത്തം അന്യം നിന്നു പോയെങ്കിലും അയാളിൽ നിന്നും ചുറ്റുമുള്ളവരിൽ നിന്നും അത് പൂർണ്ണമായി ഇല്ലാതായോ എന്നതിൽ സംശയമുണ്ട്. അവർക്ക് സമീപം താമസിക്കുന്ന ജഗതി ശ്രീകുമാർ കഥാപാത്രം രാവുണ്ണിയോടെ അയാൾ പെരുമാറുന്ന രീതിയൊക്കെ ഇത് സൂചിപ്പിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. മുൻപ് തൃശൂർ നഗരത്തിലെ കലാലയ പഠനകാലത്ത് ആ നഗരത്തെ ഇളക്കി മറിച്ചവനാണ് ജയകൃഷ്ണൻ. സുഹൃത്തുക്കൾക്കായി എന്തും ചെയ്യുന്നവൻ. അവരുടെ മനസ്സിലുള്ളത് നിറവേറ്റി കൊടുക്കുന്നത് അയാൾക്ക് ഉത്സാഹമുള്ള കാര്യമാണ്. അയൽവാസിയും സുഹൃത്തുമായ അശോകൻ കഥാപാത്രം ഋഷിയും അയാൾ ആഗ്രഹിച്ച സുഖങ്ങൾ അറിയുന്നത് ജയകൃഷ്ണന്റെ ഇടപെടലുകൾ വഴിയാണ്. എന്നാൽ ആ വേളകൾക്ക് സാക്ഷിയാകുമ്പോഴും ജയകൃഷ്ണനെ എന്തോ അലട്ടുന്നുണ്ടെന്ന് തോന്നുന്നു.
1: അയാൾ ഇന്നേവരെ ഒരു പെണ്ണിന്റെ അടുത്ത് പോയിട്ടില്ലെന്ന് പറഞ്ഞത് എന്റെ അറിവില്ല. പുള്ളിയുടെ കളിയെല്ലാം ഫ്രണ്ട്സിന് വേണ്ടിയുള്ള കളിയാ. ഇത്രയധികം ഫ്രണ്ട്സോ ജയകൃഷ്ണ ടൗണിൽ? ഞാൻ ഒരിക്കലും കരുതില്ല.
5: കൊള്ള,
1: പുള്ളി 4-5 കൊല്ലം കിടന്ന് വെലസിയ ടൗൺ അല്ലേ.
5: കോളേജിൽ പഠിക്കുന്ന കാലത്ത് എന്തായിരുന്നു വെലസലെന്ന? ഇപ്പോഴും മൂപ്പർക്ക് കയ്യിൽ ഒറ്റ ചില്ലി വേണ്ടല്ലോ ഈ ടൗണിൽ എന്ത് കളി കളിക്കാനും.
0: ഇതിനിടയിൽ തങ്ങളെന്ന

0: ഓക്രായാളെ ഒരു പ്രത്യേക കാര്യത്തിനായി സമീപിക്കുകയാണ്. തങ്ങളുടെ പക്കൽ ഒരു പെൺകുട്ടി എത്തിയിട്ടുണ്ട്, ക്ലാര. സുമലത അവതരിപ്പിച്ച ക്ലാരയുടെ ലക്ഷ്യം ശരീരവ്യാപാരമാണ്. ഇത്തരം വിഷയങ്ങളിലെ ഇടനിലക്കാരനാണ് തങ്ങൾ. എന്നാൽ ഈ വിഷയത്തിൽ അവൾക്കത്ര മുൻപരിചയമില്ല. പുള്ളിക്കാരിയുടെ ഉള്ളറിയാൻ ജയകൃഷ്ണനെ തങ്ങളെ ഏൽപ്പിക്കുന്നു.
1: ഞാനൊരു കാര്യം ചോദിച്ചാ നേര് പറയോ, ക്ലാരയായിട്ട് ഇങ്ങനൊരു തീരുമാനം എടുത്താണോ അതോ?
2: അതെ.
1: അതെന്താ കാരണം?
2: നിങ്ങളിപ്പോ ഈ മുറി വരാൻ എന്താ കാരണമെന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചോ? ഇല്ലല്ലോ.
0: അവളുമായി ശാരീരികമായി ബന്ധപ്പെട്ട ജയകൃഷ്ണൻ എന്നാൽ തിരിച്ചറിയുന്നത് ആ പെൺകുട്ടി കന്യകയായിരുന്നു എന്നാണ്.
1: കുട്ടി മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടില്ലേ? ഞാൻ കരുതിയേയില്ല. അങ്ങനെയല്ല ഞാൻ കരുതിയത്.
0: അവളെ ആദ്യമായി സ്പർശിച്ച പുരുഷനായതിനാൽ തന്നെ ക്ലാരയെ വിവാഹം കഴിക്കണമെന്ന ചിന്ത ജയകൃഷ്ണനിൽ ഉണരുന്നു. എന്നാൽ അവൾ ഒരു വാക്കുപോലും പറയാതെ അയാളിൽ നിന്ന് അകലുകയാണ്. മണ്ണാറത്തോടി തറവാട്ടിലെ അകന്ന ബന്ധത്തിലുള്ളതാണ് പാർവതി അവതരിപ്പിച്ച രാധ എന്ന രണ്ടാം നായിക, ഒരു ശാലീന സുന്ദരി. ക്ലാരയും ജയകൃഷ്ണനും തമ്മിൽ ഉടലെടുക്കുന്ന അടുപ്പത്തിന് സമാന്തരമായി അയാളും രാധയും തമ്മിലുള്ള ബന്ധവും അവതരിപ്പിച്ചു പോകുന്നതാണ് സിനിമയുടെ രീതി. പരിചയപ്പെട്ട വേളയിൽ തന്നെ പരുക്കനായി പെരുമാറിയ അയാളെ ആദ്യം രാധ ആ രീതിയിലാണ് നേരിടുന്നത്. എന്നാൽ ക്രമേണ ജയകൃഷ്ണനിൽ ഉണരുന്നത് രാധയോടുള്ള പ്രണയമായിരുന്നു. തുടർന്നവളുടെ കലാലയത്തിലടക്കം എത്തുന്നുണ്ട് ആ വിദ്വാൻ.
3: എനിക്ക് ജയകൃഷ്ണൻ എത്ര വർഷമായിട്ട് അറിയുന്നത്? മൂപ്പരുടെ ഒരു 100 വിക്രികളുടെ കഥകളും എനിക്ക് പറയാൻ പറ്റും. പക്ഷെ എന്റെ അറിവില് ജയകൃഷ്ണൻ ഏതെങ്കിലും ഒരു പെണ്ണിനോട് എന്തെങ്കിലും റിക്വസ്റ്റ് നടത്തുന്ന സംഭവം ഇതാദ്യമായിരിക്കും. അതുകൊണ്ട് തന്നെ നിന്റെ ഈ എടുത്തടിച്ചുള്ള മറുപടി അയാൾ ആകെ ഒലിച്ചിട്ടുണ്ടാവണം. ഈ ടൗണിൽ തന്നെ അയാൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു അണ്ടർവേൾഡ് ഉണ്ട് അറിയോ?
0: ആദ്യം രാധയെ കണ്ടുമുട്ടി അധികം താമസിയാതെയാണ് ക്ലാരയുടെ കടന്നുവരവ്. തുടർന്ന് അയാൾ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നത് ക്ലാരയെ മാത്രമാണ്. ശാരീരികമായി അറിഞ്ഞതിനു ശേഷം അയാൾ വെച്ചു നീട്ടിയ സുഖസൗകര്യങ്ങളോടെയുള്ള ഭാര്യാ ജീവിതം തള്ളിക്കളഞ്ഞ് ക്ലാര വിടവാങ്ങുകയാണ്. ക്രമേണ രാധ എത്തിച്ചേരുന്നത് ജയകൃഷ്ണന്റെ പ്രണയം തേടിയുമാണ്. എന്നാൽ അപ്പോൾ അയാളുടെ മനസ്സ് ക്ലാരയ്ക്കൊപ്പമാണ്. ഇടയ്ക്ക് അവളുടെ ടെലിഗ്രാം സന്ദേശവും ജയകൃഷ്ണന് ലഭിച്ചു. ക്ലാര ആ നഗരത്തിലെത്തുന്നുണ്ട് അയാളെ കാണാൻ. അവർ വീണ്ടും കണ്ടുമുട്ടി. അപ്പോഴും ഒന്നിച്ച് ജീവിക്കാനുള്ള സമ്മതം അവൾ അയാൾക്ക് നൽകുന്നില്ല. ഇവയ്ക്കെല്ലാം സമാന്തരമായി വികസിക്കുന്നുണ്ട് രാധയും ജയകൃഷ്ണനുമായുള്ള ബന്ധം. ക്ലാരയെ ഇഷ്ടപ്പെടുമ്പോൾ ജയകൃഷ്ണൻ രാധയോട് താല്പര്യം കാണിക്കുന്നില്ല എന്ന കാര്യം ഏറെ ശ്രദ്ധേയം. ക്ലാരയെപ്പറ്റി രാധയോട് തുറന്നു പറയുന്ന ഭാഗം തന്നെ ഇതിനുദാഹരണം.
1: രാധയെപ്പോലെ ക്ലാര ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കൽ രാധയുടേതായാൽ പിന്നെ ക്ലാരയ്ക്ക് ഞാനില്ലെന്ന്.
2: ഇന്ന് ഉച്ച തിരിഞ്ഞല്ലേ ആ കുട്ടി വരുന്നത്? വരട്ടെ, വന്നിട്ട് പോട്ടെ. ഒരു കാര്യം ഉറപ്പിച്ചോളൂ, എന്നെങ്കിലും ഞാനൊരു വിവാഹ രജിസ്റ്ററിൽ ഒപ്പിട്ടാൽ അത് ജയേട്ടന്റെ ഒപ്പന്റെ അടുത്തേ ആവുള്ളൂ, ഇല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല.
0: സിനിമയുടെ അവസാനം ക്ലാര ഭർത്താവിനും കുഞ്ഞിനുമൊപ്പം ജയകൃഷ്ണനെ കാണാനെത്തി. അവർ സഞ്ചരിക്കുന്ന ട്രെയിൻ യാത്രാമധ്യെ ആ സ്റ്റേഷനിൽ നിർത്തുമ്പോൾ തമ്മിൽ കണ്ടുമുട്ടാമെന്നാണ് വാക്ക്. അപ്പോൾ മാത്രമാണ് ജയകൃഷ്ണൻ തിരിച്ചറിയുന്നത് ക്ലാര മറ്റൊരാളുടെ സ്വന്തമായി മാറിയിട്ടുണ്ടെന്ന്. ആ റെയിൽവേ സ്റ്റേഷനിൽ അല്പം മാറി രാധയുമുണ്ട്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ജയകൃഷ്ണനെ തന്നിൽ നിന്ന് പൂർണ്ണമായി പറിച്ചു മാറ്റാനാണ് ക്ലാരയുടെ കടന്നുവരവ്, അയാളെ മറ്റൊരു വഴിത്താരയിലേക്ക് നയിക്കാൻ. തുടർന്ന് രാധയിലേക്ക് തന്നെയാണ് ജയകൃഷ്ണന്റെ ജീവിതം നീങ്ങുന്നത്. ഒരേ കാലയളവിൽ ഒരു യുവാവിന്റെ ജീവിതത്തിലെത്തിച്ചേർന്ന രണ്ട് യുവതികൾ. രാധ അയാളുടേതിന് തുല്യമായ ഭവന സാഹചര്യത്തിൽ നിന്നുള്ളവൾ, അവരെയാണെങ്കിൽ മോശം ജീവിത സാഹചര്യങ്ങളിൽ വളർന്നു വന്നവൾ.
2: ഞാൻ എന്ത് തൊട്ടാലും അവർ വഴക്കിന് വരും. ആദ്യമൊക്കെ എന്നെ തല്ലുമായിരുന്നു, തല്ലുകൊണ്ട് സഹിയിട്ടപ്പോ ഒരു ദിവസം ഞാൻ തിരിച്ചു തല്ലി. പിന്നെന്നും ഞങ്ങൾ തമ്മിൽ അടിയായിരുന്നു. ആ വീട്ടിൽ കഴിയണേൽ എനിക്ക് ഈ വഴി തെരഞ്ഞെടുത്തേ പറ്റുള്ളായിരുന്നു. അതിനുള്ള മാർഗമൊക്കെ അവരൊപ്പിച്ചോണ്ട് വരികയായിരുന്നു.
1: നാശത്തിന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ട്
2: എന്തായാലും നശിക്കും, എന്നാ പിന്നെ അന്തസ്സായിട്ട് നശിച്ചൂടെ.
0: ഏവരിൽ നിന്നും അകന്നുപോയി അവസാനമാണ് ഭാര്യ മരണപ്പെട്ട ആ മധ്യവയസ്കന്റെ സ്നേഹത്തിലേക്ക് ക്ലാര എത്തിച്ചേരുന്നത്. ആദ്യ പരിചയപ്പെടലിൽ ജയകൃഷ്ണൻ ക്ലാരയ്ക്ക് സമീപമെത്തുന്നത് താനൊരു കോൺട്രാക്ടറാണെന്ന് പറഞ്ഞാണ്. എന്നാൽ അവളെ അറിഞ്ഞ ജയകൃഷ്ണൻ മുൻകൂട്ടി അറിയാതെ പോയത് ആ പെൺകുട്ടി ഒരു കന്യകയാണെന്ന സത്യവും. ജയകൃഷ്ണൻ എന്ന പച്ച മനുഷ്യനെ ക്ലാരയ്ക്കിഷ്ടമാണ്, അഥവാ അയാൾക്ക് പറിച്ചെറിയാൻ കഴിയാത്ത എന്നാൽ അയാൾ കൂടി ഭാഗമായ ആ ഉന്നത സാമൂഹിക ചുറ്റുപാടിനെ, ഭവന സാഹചര്യങ്ങളെ ക്ലാരയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അയാൾ വാഗ്ദാനം ചെയ്ത ജീവിതം സ്വീകരിച്ചാൽ അത് നിലനിൽക്കണമെന്നോ താനാ ഭവനത്തിൽ സ്വീകരിക്കപ്പെടുമെന്നോ ഉറപ്പില്ല എന്നോ ക്ലാരയ്ക്ക് നന്നായി അറിയാമായിരിക്കാം. ഇതാകാം അവളെ പ്രണയം തിരസ്കരിക്കാൻ കാരണമായത്. അതേസമയം ജയകൃഷ്ണന്റെ ക്ലാരയോടുള്ള അടുപ്പത്തിന്റെ മൂലക്കല്ല് താൻ കന്യാകത്വം നഷ്ടമാക്കിയവളെന്ന കുറ്റബോധത്തിലൂന്നിയതാണ്. പിന്നെ അവളുടെ വ്യക്തിത്വ സൗന്ദര്യത്തിൽ ആകർഷിക്കപ്പെട്ടതാണ്. എന്നാൽ അവരിൽ നിന്ന് വ്യത്യസ്തമാണ്.

0: രാധയ്ക്ക് ജയകൃഷ്ണനോടുള്ള താല്പര്യം. താനടക്കമുള്ള സ്ത്രീകളോട് അയാൾ പുറത്തെടുക്കുന്ന അധികാര രീതി അവളെ ആദ്യം വെറുപ്പിക്കുന്നുവെങ്കിലും അങ്ങനെയുള്ള അയാളെ പലരിൽ നിന്നും സ്വന്തം ജ്യേഷ്ഠനിൽ നിന്നു പോലും കേട്ടറിഞ്ഞ ആ കേമനെ വരിക്കാൻ അവൾ ക്രമേണ തയ്യാറെടുക്കുന്നതാണ്. അവർ തമ്മിലുള്ള വിവാഹം ആ ഭവനാന്തരീക്ഷത്തിൽ സുഗമമായി നടക്കും. ക്രമേണ അവളും ജയകൃഷ്ണന്റെ മൂത്ത സഹോദരിയെപ്പോലെയും അമ്മയെപ്പോലെയുമൊക്കെ അവിടെ ജീവിതം മുൻപോട്ട് നയിക്കും. സമൂഹത്തിന്റെ കണ്ണിൽ ഉത്തമയായ ഒരു വീട്ടമ്മയായി മാറും. അതിനുമപ്പുറം അവൾ ക്ലാരയുമായി അയാൾക്കുണ്ടായിരുന്ന അടുപ്പം അതിന്റെ തീവ്രതയിൽ അറിഞ്ഞു തന്നെയാണ് ആ ബന്ധത്തിന് തയ്യാറാകുന്നതും. അതിനാൽ അവർ തമ്മിലുള്ള പ്രണയം, വിവാഹം, തുടർന്നുള്ള ജീവിതം, രക്ഷകർത്ത പദവിയൊക്കെ മുന്നേറുമെന്ന് നമുക്ക് കരുതാം. എന്നാൽ ക്ലാരയുമായുള്ള പ്രണയം അങ്ങനെ മുന്നേറണമെന്നില്ല. അത്തരമൊരു പെണ്ണുമല്ല ക്ലാര. താൻ എടുത്തണിഞ്ഞ വേഷം അഴിക്കാൻ ജയകൃഷ്ണന് പല കാരണങ്ങളാൽ സാധിക്കുകയുമില്ല. അതിനാൽ തന്നെ ചില പ്രണയങ്ങൾ വിവാഹത്തിലെത്താതെ പ്രണയമായി മാത്രം, സുഖമുള്ള നൊമ്പരമായി മാത്രം ശേഷിക്കുന്നതാണ് കൂടുതൽ മനോഹരം. എങ്കിലും ആ ഓർമ്മകൾ പതിയെ പതിയെ മങ്ങി മാറുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.
1: ആ കത്തി നിൽക്കുന്നവൻ സൂര്യനാണെങ്കിൽ ആ വിവാഹം നടന്നേനെ. രണ്ടാളും എന്നോട് നോന്ന് തന്നെ പറഞ്ഞേ. ഒരേ ഒരു വ്യത്യാസം, രാധ പറയുമ്പോ അതൊരു കുടുംബത്തിന്റെയും റിലേറ്റീവ്സിന്റെ ഒക്കെ സെക്യൂരിറ്റി നിന്നിട്ട് പറയുന്നു. ക്ലാര അത് ഒന്നുമില്ലാത്ത ഇടത്ത് നിന്നിട്ട് പറയുന്നു. എന്നിട്ട് എങ്ങോട്ടെന്ന് അവൾക്ക് പോലും നിശ്ചയമില്ലാത്ത എങ്ങോട്ടേക്കോ ഓടിപ്പോകുന്നു. പിന്നെ ഇരുന്ന് ആലോചിച്ചപ്പോ അവൾ ഓടിപ്പോയത് എന്റെ അടുത്തു നിന്നല്ല, അവളുടെ അതുവരെയുള്ള ജീവിതത്തിൽ നിന്നാണ്.
0: തൂവാനത്തുമ്പികൾ ഏറ്റവും പ്രധാനമായി ആരുടെ കഥയാണെന്ന് ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ അല്പം ബുദ്ധിമുട്ടാണ്. വ്യക്തിപരമായ അഭിപ്രായത്തിൽ അത് ക്ലാരയുടെ തന്നെ കഥയാണ്. തിയേറ്ററിൽ അത്ര വിജയമായി മാറിയ ചിത്രമല്ലെങ്കിൽ കൂടി പുനർക്കാഴ്ചകളിൽ ക്ലാരയും അവളുടെ സാന്നിധ്യത്തിൽ കടന്നുവരുന്ന മഴയും സുന്ദര പ്രണയ സങ്കല്പമായി ഇന്ന് നിലനിൽക്കുന്നതിനാലല്ല, അഥവാ കൾട്ട് സ്റ്റാറ്റസ് നേടിയതിനാലല്ല ഇത് പറയുന്നത്. യഥാർത്ഥത്തിൽ ക്ലാര എന്ന കഥാപാത്രത്തെ പ്ലേസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഏറെ വ്യത്യസ്തയായ ആ മുക്കുവ ക്രിസ്ത്യൻ പെൺകുട്ടിയെ അവതരിപ്പിക്കാൻ ശക്തമായ ഒരു കഥാപശ്ചാത്തലം വേണം. അതാണ് ജയകൃഷ്ണൻ എന്ന ഉന്നത കുടുംബത്തിൽ നിന്നുള്ളവന്റെ കഥയിലേക്ക് അവളെ വിളക്കി ചേർത്തതിലൂടെ നടന്നത്. അത് അവളുടെ സാഹചര്യങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തമായിരിക്കുകയും വേണം.
1: അവിടെ എവിടെ ഒരു വീട്ടില് ഒരാമത്തിൽ ഒരു ഭ്രാന്തം കിടപ്പുണ്ട്. ഒരുപാട് കാലമായിട്ട് പൂട്ടിയിട്ടിരിക്കുക. ആമത്തി കിടന്നു പറഞ്ഞിട്ട് കാലില് വ്രണായി. അവിടെ ചങ്ങലയുടെ കണ്ണി വരയുമ്പോ വിളിച്ചു പോണതാ.
2: എനിക്ക് ആ ഭ്രാന്തന്റെ കാലിലെ മുറിവാകാൻ കൊതിയാവുക. ചങ്ങലയുടെ ഒരൊറ്റ കണ്ണിയുമായിട്ട് മാത്രം ബന്ധമുള്ള ഉണങ്ങാത്ത ഒരു മുറിവ്.
0: ക്ലാരയൊരു വീഞ്ഞു പോലെയാണെന്ന് പറയാം. അറിയുംതോറും ലഹരി വർദ്ധിക്കുന്ന വീഞ്ഞ്. ആ വീഞ്ഞ് പകരപ്പെട്ട പാനപാത്രമാണ് ജയകൃഷ്ണൻ. ആ പാത്രത്തിൽ വീഞ്ഞ് രുചിക്കുന്നത് പ്രേക്ഷകരായ നമ്മളാണ്. ജയകൃഷ്ണന്റെ കണ്ണിലൂടെ നമ്മൾ കാണുന്ന ക്ലാരയാണിത്. എന്നാൽ അവൾക്ക് മറ്റു മുഖങ്ങളും കണ്ടേക്കാം. വീഞ്ഞ് ലഹരി പടർത്തുന്നതുപോലെ, മഴ സുഖമുള്ള കുളിര് പകരുന്നതുപോലെ, ക്ലാര ജയകൃഷ്ണന് പകർന്നത് പ്രണയത്തിന്റെ ഉന്മാദമാണ്. മഴ വരുന്നതുപോലെ കടന്നുവന്ന, അങ്ങനെ തന്നെ കടന്നുപോകുന്ന ക്ലാര. തൊടികളെ തണുപ്പിച്ചൊഴുകുന്ന മഴവെള്ളം സമുദ്രത്തിലെത്തിച്ചേരുന്നു. ജയകൃഷ്ണനിൽ പ്രണയം വിധിച്ച് ക്ലാരയൊഴുകി മറ്റൊരുവനിലെത്തുന്നു. തന്റെ തന്നെ ഉദകപ്പോള എന്ന നോവലിൽ നിന്ന് കഥാതന്തുപരമായ ചില കടമെടുക്കലുകൾ നടത്തി പത്മരാജൻ ഒരുക്കിയ തൂവാനത്തുമ്പികൾ പകരുന്നത് വല്ലാത്തൊരനുഭൂതിയാണ്. എളുപ്പം മറക്കാനാകാത്ത അനുഭൂതി. വ്യത്യസ്ത പ്രണയ കാഴ്ചകൾ അഗ്നി പകരുന്നതാണ് പത്മരാജൻ രചനകൾ പലതും. തേടാനാഴം ഇനിയും ഒരുപാടുള്ളത്.
3: സിഗ്നേച്ചർ
4: മലയാള ചലച്ചിത്ര ശാഖയിൽ പ്രതിഭകൾ ചാർത്തിയ കയ്യൊപ്പുകളിലൂടെ.
3: നിർവഹണം നിഖിൽ എബ്രഹാം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേസ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ആഴ്ച തോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്. എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാം, കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

നമസ്കാരം, എന്റെ പേര് അഞ്ജന. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി പരിപാടിയിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. വളരെയധികം നല്ല ഓർമ്മകൾ സമ്മാനിച്ച നിമിഷങ്ങളാണ് ഇവിടെ ഉണ്ടായത്. നിങ്ങൾക്കും നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും അനുഭവങ്ങൾ പങ്കുവെക്കാനും ഇവിടെ അവസരമുണ്ട്. അതിനായി റേഡിയോ കൊച്ചി 90 FM ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി 6238810755.

0: ഹരിത ഗീതികളുടെ മനോഹര തീരം. കല്ലോലിനി.
1: നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും കല്ലോലിനിയിലേക്ക് സ്വാഗതം. മലയാളികൾ നെഞ്ചിലേറ്റിയ ഒരുപിടി നല്ല ഗാനങ്ങൾ കോർത്തിണക്കി കല്ലോലിനിയുടെ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. എത്ര തവണ കേട്ടാലും എപ്പോൾ കേട്ടാലും പുതുമ മാറാത്ത പഴയ പാട്ടുകളുടെ ആ സുവർണകാലത്തിലേക്കുള്ള ഒരു യാത്രയാണ് കല്ലോലിനി. ഈ സംഗീത സാന്ദ്രമായ യാത്രയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സിനിമയും സിനിമാ സംഗീതവും മലയാളികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തവയാണ്. ചില സിനിമാ പേരുകൾ നമ്മളിൽ ഒരുപാട് സ്വാധീനം ചെലുത്താറുണ്ട്. ചിലപ്പോൾ അതൊരു സിനിമാ പേരാണെന്നറിയാതെയായിരിക്കും നമ്മൾ അവ ഉപയോഗിക്കാറ്. ആൾതാമസമില്ലാത്ത വീടുകൾ കണ്ടാൽ നമ്മൾ അതിനെ നോക്കി സ്ഥിരമായി വിളിക്കുന്ന ഒരു പേരുണ്ട്, ഭാർഗവി നിലയം. അതെ, ഈ പേരും ഒരു സിനിമയിൽ നിന്നും വന്നതാണ്. നീലവെളിച്ചം എന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചെറുകഥയെ ആധാരമാക്കി അദ്ദേഹം തന്നെ തിരക്കഥ എഴുതിയ ചിത്രമാണ് ഭാർഗവി നിലയം. 1964 ചിത്രം പുറത്തിറങ്ങിയത്. MS ബാബുരാജാണ് ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത്.

ആഗവി നിലയം ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം അക്കാലത്തെ മലയാളി പ്രേക്ഷകർക്കിടയിൽ ഹിറ്റായവയാണ്. എം എസ് ബാബുരാജിന്റെ മാസ്റ്റർ പീസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഗാനങ്ങളാണ് ചിത്രത്തിലുള്ളത്. മലയാളികൾ ഇപ്പോഴും ഏറ്റുപാടുന്ന ഒരുപാട് ഗാനങ്ങളുണ്ട് ചിത്രത്തിൽ. ഹിന്ദുസ്ഥാനി സംഗീതം ആധാരമാക്കിയുള്ളതാണ് ചിത്രത്തിലെ ഗാനങ്ങൾ. അക്കാലത്തെ പ്രശസ്ത ബോളിവുഡ് ഗാനമായ ചൗധുവിൻ ക ചാന്ദ് എന്ന ഗാനത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് വാസന്ത പഞ്ചമി നാളിൽ എന്ന ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്.

ശൂലിനി. നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം. മലയാളികൾ വയലാർ എന്ന് വിളിക്കുന്ന പ്രിയപ്പെട്ട കവി വയലാർ രാമവർമ്മ 256 സിനിമകളിലായി 1300 ഗാനങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. സർഗസംഗീതം, മുളങ്കാട്, പാദമുദ്രകൾ, ഐഷ, ഒരു ജൂദാസ് ജനിക്കുന്നു എന്നിവ അദ്ദേഹത്തിന്റെ അറിയപ്പെടുന്ന കൃതികളാണ്. ചലച്ചിത്ര രംഗത്തേക്കുള്ള അദ്ദേഹത്തിന്റെ ചുവടുവയ്പ് കൂടപ്പിറപ്പ് എന്ന 1956 പുറത്തിറങ്ങിയ ചിത്രത്തിലൂടെയായിരുന്നു. ഈ ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് കെ രാഘവൻ മാസ്റ്ററാണ്. ചിത്രത്തിൽ ശാന്താ പി നായർ ആലപിച്ച തുമ്പി തുമ്പി വാവ എന്ന ഗാനം ഏറെ ശ്രദ്ധ നേടിയതാണ്.

നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം. ഉറൂബിന്റെ കഥയെ ആസ്പദമാക്കി നിർമ്മിച്ച ചിത്രമാണ് നീലക്കുയിൽ. അദ്ദേഹം തന്നെയാണ് ചിത്രത്തിന് തിരക്കഥ എഴുതിയിരിക്കുന്നത്. തിരക്കഥ, ഛായാഗ്രഹണം, ഗാനങ്ങൾ, കലാ സംവിധാനം തുടങ്ങി മലയാള സിനിമയുടെ എല്ലാ

മേഖലകളിലും ഒരു മാറ്റത്തിന് തുടക്കമിട്ട ചിത്രമാണിത്. ഗാനങ്ങൾ അധികവും നാടൻ പാട്ടിന് ഊന്നൽ നൽകിയവയായിരുന്നു. ചിത്രത്തിൽ ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് പി ഭാസ്കരൻ മാഷും സംഗീത സംവിധാനം കെ രാഘവൻ മാഷുമാണ്.

നീലക്കുയിൽ എന്ന ചിത്രം മലയാള സിനിമാ സംഗീത രംഗത്തെ ഒരു നാഴികക്കല്ലായിരുന്നു. നീലക്കുയിലിന് മുൻപ് മലയാള സിനിമാ സംഗീതമെല്ലാം തമിഴ് ഹിന്ദി ഭാഷകളിൽ നിന്നും കടമെടുത്തവയായിരുന്നു. രാഘവൻ മാസ്റ്ററാണ് നാടൻ പാട്ടും കൊയ്ത്തുപാട്ടും മാപ്പിളപ്പാട്ടുമൊക്കെ കോർത്തിണക്കി കേരളത്തിന്റെ തനതായ സംഗീത ശൈലി ഉണ്ടാക്കിയെടുത്തത്. ചിത്രത്തിൽ ജാനമ്മ ഡേവിഡ് ആലപിച്ച ഗാനം നമുക്ക് കേൾക്കാം കല്ലോലിനിയിലൂടെ.

നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം. കല്ലോലിനി. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേസ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ും തത്തരിങ്കടകാം.

കിളകടലിൻ കുട്ടികള പെരമുത്തുകണ ഒരു കൊച്ചുകിട തനുതിച്ചു വരുന്നത് കണ്ട് മല പൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകൾ അലവിത്തരികിട മേളമടിച്ചു മുഴക്കും നേരം കാകര വന്ന കണക്കു മണപ്പുറം ആകത്തി മികിട തിമൃത്തി ക്കിളി നാട്ടിളി മുക്കിളി പുട്ടുകളിക്കണ കടലിൻ കുട്ടികളക്കരെ മുത്തുകണക്കൊരു കൊച്ചുകിടാത്തൻ ഉദിച്ചു വരും.

ത്തിലും ആടമ്പാനത്തോണികൾ ഒഴുകി തുള്ളിയുറഞ്ഞു കൊടും വിരി കൊണ്ടൊരു താളത്തരികിടത്തി മൃതത്തെ തുറകളിരുന്നൊരു തുടികുളി മേളത്തായം വകയുടെ ചെമ്പടമുറുകി കന്നാലികളുടെ കാലിത്തട്ടകളിടയിടയിളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴെ തറയിലരപ്പോത്തിക്കരി നല്ലത് പാടി തുറകളിരുന്നൊരു തുടികുളി മേളത്തായം വകയുടെ ചെമ്പടമുറുകി കന്നാലികളുടെ കാലിത്തട്ടകളിടയിടയിളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴെ തറയിലൊരപ്പോത്തിക്കരി നല്ലത് പാടി തണ്ടടു വലയടു പറയടു വടമെടു മൊഴികളിൽ അലയുടെ തകിലടി മുറുകി തണ്ടടു വലയടു പറയടു വടമെടു മൊഴികളിൽ അലയുടെ

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: കലാപ്രബോധിനി.
2: ഹലോ, എല്ലാവർക്കും നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ഈ എപ്പിസോഡിലുള്ളത് 808 മലഹാരി ബാൻഡാണ്. ഞങ്ങളുടെ ബാൻഡ് ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ

എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞങ്ങളുടെ ബാൻഡ് ഫോമായിട്ട് ഏകദേശം ഒരു 2 വർഷത്തോളമായി. കൂടെ പഠിച്ച ഫ്രണ്ട്സ്, ഒരു 10th സ്കൂളിംഗിലെ തൊട്ടുള്ള ഫ്രണ്ട്സൊക്കെയാണ് ഏകദേശം ഉള്ളത്. എന്റെ പേര് അനഗ് എന്നാണ്. ഞാൻ 808 മൽഹാരി ബാൻഡിന്റെ ലീഡ് വോക്കലിസ്റ്റ് ആണ്. ശരിക്കും 808 മൽഹാരി ബാൻഡ് എന്ന് ഒരു ഫോം, ആ പേര് ഫോം ആയത് നല്ല രസമാണ്. ഞങ്ങളിങ്ങനെ വേറൊരു പേരൊക്കെ ആദ്യം ഇങ്ങനെ ഒരു പേരൊക്കെ ഫിക്സ് ചെയ്തു, പക്ഷെ അതാർക്കും അങ്ങനെ ഒരു തൃപ്തിയായില്ല. ഞങ്ങൾക്ക് കുറച്ചാള് സ്റ്റാർട്ടിംഗ് ടൈമിലൊക്കെ വേറൊരു പേരായിരുന്നു. കുറച്ച് പേർക്ക് ഓക്കെ, കുറച്ച് പേർക്ക് ഓക്കെ അല്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു. അപ്പൊ പിന്നെ ഞങ്ങനെ അസ്മാബിലെ പ്രോഗ്രാമൊക്കെ വന്നപ്പോ ഞാനിങ്ങനെ ചിന്തിച്ചു, നല്ലൊരു പേര് വേണം. അങ്ങനെ നിൽക്കുമ്പോഴാണ് 808 എന്നുള്ളൊരു വേർഡ് ഞങ്ങൾക്ക് സ്ട്രൈക്ക് ആവുന്നത്. അതൊരു ഡ്രംസിന്റെ ഒക്കെ ഒരു ബേസ്, ഒരു 808 മെഷീൻ ഉണ്ടായിരുന്നു, അതിന്റെ ഒരു ബേസ് വോയിസിന്റെ സൗണ്ടിന്റെ ഒരു പേരാണ് 808 എന്ന് പറയുന്നത്. അതും പിന്നെ ആദ്യം ഞങ്ങൾ ഇട്ടത് മലബാറി അങ്ങനെ ഒരു കേരള ഫ്യൂഷൻ എന്നാണൊക്കെ പ്ലാൻ ചെയ്തത്. പക്ഷെ അതും ഒരു സൗത്ത് സൈഡ് മാത്രമായിട്ട് ഒതുങ്ങിപ്പോകുന്നതുകൊണ്ട് ഞങ്ങളത് മാറ്റി മലഹരി എന്നുള്ളൊരു രാഗം ഉണ്ടല്ലോ, മലഹരി, ആ രാഗവും 808 എന്ന് പറയുന്ന ഒരു ഇതും കൂടിയും കമ്പൈൻ ചെയ്ത് 808 മലഹാരി എന്നുള്ളൊരു ഒരു പേരാക്കി മാറ്റി. 8 ദിവസം കൊണ്ടാണ് ഞങ്ങൾ ഈ പേരും കാര്യങ്ങളും ലോഗോസ് എല്ലാം സെറ്റ് ചെയ്യുന്നത്. എല്ലാം ആ ഒരു ദിവസം സെറ്റായി എന്നുള്ളതാണ്. അത് വളരെ ഒരു നല്ലൊരു ഡേ ആയിരുന്നു, ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസം. ഇപ്പോൾ മോഹൻലാലിൻ്റെ ഒക്കെ ഒരു കമ്പാക്ക് എന്ന് വേണേൽ പറയാമല്ലേ, തുടരും എന്ന മൂവി. അതിലെ സോങ്സ് ആയാലും വളരെ ഏതൊരു ജെയ്ക്സ് ബിജോയുടെ അടിപൊളി കമ്പോസിഷനാണ്. അപ്പൊ അതിലൊരു സോങ് ആവാൻ നെക്സ്റ്റ് നമുക്ക് കൺമണിപ്പൂവേ എന്നുള്ളൊരു സോങ്ങ് ആവാം. MG ശ്രീകുമാർ പാടിയിട്ടുള്ള അതിമനോഹരമായിട്ടൊരു ഗാനം.

എന്റെ പേര് കാർത്തിക്. ഞാൻ 808 മൽഹാരി ബാൻഡിലെ ഫ്ലൂട്ടിസ്റ്റാണ്. 808 മൽഹാരി ഫോം ആയതിനു ശേഷം കുറെ സ്റ്റേജസിൽ ഇപ്പൊ കയറാൻ പറ്റി. ഒരുമിച്ച് നമ്മുടെ ഫ്രണ്ട്സായിട്ട് എല്ലാവർക്കും ഒരുമിച്ച് ഒരേ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. ആ ഒരു ഹാപ്പിനെസ് വേറെ ഒന്നിൽ നിന്ന് കിട്ടുന്നില്ല. ഇപ്പോൾ അതിലൊരു ഫേവറേറ്റ് മൊമെന്റ് പറയുകയാണെങ്കിൽ, ഞാൻ ഇപ്പോൾ ഒരു PG സ്റ്റുഡൻ്റാണ്, അസ്മാബി കോളേജിൽ പഠിക്കുകയാണ്. അപ്പോൾ ഞാൻ പഠിക്കുന്ന ഒരു കോളേജിൽ തന്നെ എനിക്ക് എൻ്റെ ബാൻഡായിട്ട് പെർഫോം ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് സംതിങ് ഗ്രേറ്റ് ടു മീ. അതും നല്ലൊരു ഗ്രൗണ്ട് സപ്പോർട്ട് കൂടി അവിടെ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റി. എൻ്റെ ബാൻഡ് മെമ്പേഴ്സ് എല്ലാവരും അവരുടേതായ സ്കില്ലിൽ ബെസ്റ്റായിരുന്നു അവിടെ. ആ പരിപാടിയും നല്ലൊരു വിജയമായിരുന്നു. നെക്സ്റ്റ്

അവിടെ തന്നെ നമുക്ക് വേറെ പ്രോഗ്രാംസിലേക്ക് പോകാനും പറ്റി. അത് ബാൻഡിന്റെ ഗ്രോത്തിന് റിസൾട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാൻഡിൽ നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഏജ് വെച്ചിട്ട് കുറെ ഫ്രണ്ട്സിനൊക്കെ അവരുടേതായ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ആയാലും ഫാമിലി മാറ്റേഴ്സ് ആയാലും വരും. അങ്ങനെ കുറെ സ്ട്രഗിൾ വരുമ്പോൾ നമുക്ക് കുറെ പേരൊക്കെ മിസ് ചെയ്തിട്ടുണ്ട്. അവർക്ക് അവരുടേതായ കാര്യങ്ങളുടെ പിന്നാലെ പോണ്ടി വരുമ്പോൾ മ്യൂസിക്കലി കുറച്ച് ഡൗൺ ഉണ്ടായിട്ടുണ്ട്. ബാൻഡ് എൻഡ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരെ വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നും നിന്നു പോവാതെ എങ്ങനെയൊക്കെയോ പിന്നെയും പിന്നെയും ബാൻഡ് മെമ്പേഴ്സ് നമ്മുടെ കണക്ഷനിൽ വന്നുകൊണ്ടിരുന്നു. ബാൻഡ് സ്റ്റിൽ ഓണാണ്. സ്റ്റേജസ് ഒക്കെ ഇപ്പൊ നല്ലോണം കിട്ടി വരുന്നുണ്ട്. എന്തൊക്കെ സ്ട്രഗിൾസ് വന്നാലും അതിനെല്ലാം ഓവർകം ചെയ്യാൻ ഈ 808 മൽഹാരി എന്ന് പറഞ്ഞ ബാൻഡിന് പറ്റുന്നുണ്ട്. സം എക്സ്റ്റേണൽ ഫോഴ്സസ് നമ്മുടെ ബിഹൈൻഡ് ഉണ്ട്, നമ്മളെ ബാക്ക് ബോൺ ആയിട്ട് ഇങ്ങനെ പിടിച്ചു നിർത്തുന്നുണ്ട്. അത് വി ക്യാൻ ഫീൽ. അടുത്തതായി ഞാൻ വായിക്കാൻ പോകുന്നത് എന്റെ പേഴ്സണൽ ഫേവറേറ്റും എനിക്ക് സ്റ്റേജിൽ വെച്ച് പെർഫോം ചെയ്തപ്പോൾ ഏറ്റവും നല്ലൊരു റെസ്പോൺസ് കിട്ടിയിട്ടുള്ള ഒരു സോങ്ങാണ്, മീശ മാധവൻ എന്ന മൂവിയിലെ എൻ്റെ എല്ലാം എല്ലാം അല്ലേ എന്നൊരു സോങ്ങിലേക്ക് നമുക്ക് പോകാം.

ഹലോ, എൻ്റെ പേര് ഹരിനാഥ്. ഞാൻ 808 മൽഹാരി ബാൻഡിലെ പെർക്കഷനിസ്റ്റ് ആണ്. ആസ് എ പെർക്കഷനിസ്റ്റ് ഞാൻ മെയിനായിട്ട് കഹോണും തവലയുമാണ് വായിക്കുന്നത്. ഞാനൊരു പക്ഷേ ഈ ബാൻഡിലോട്ട് വന്നു ചേർന്നത് വളരെ യാദൃശ്ചികമായിട്ടാണ്. ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല, പഠനകാര്യങ്ങൾക്കായിട്ട് ഹൈദരാബാദിലായിരുന്നു രണ്ടു കൊല്ലം. ബാൻഡ് എന്ന രീതിയിൽ യൂണിവേഴ്സിറ്റിയിൽ കുറെ പെർഫോമൻസ് ഒക്കെ ചെയ്യാൻ പറ്റിയിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് വെരി ഫുൾഫില്ലിംഗ് ടു മീ. അത് നാട്ടിൽ വന്ന് ജോലിയായിട്ട് വളരെ ഒരു മോണോട്ടണസ് ലൈഫായി. അപ്പോൾ മ്യൂസിക്കലി ഇൻക്ലൈൻ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനായി. അതിനുശേഷം ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി മുന്നിൽ വന്ന് വാദിക്കേ മുട്ടായിരുന്നു. അപ്പോൾ എനിക്ക് കണ്ണും പൂട്ടി യെസ് ആയിരുന്നു. കാരണം എനിക്ക്

എനിക്ക് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോ ഈ ബാൻഡിലെ പെർക്കഷനിസ്റ്റ് എന്ന പൊസിഷൻ, കഹോൺ ആൻഡ് തബല എനിക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാൻ പറ്റി, എന്റെ കഴിവുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റി. അമൃതയിൽ എന്റെ സീനിയർ ആയിരുന്ന അനഗേട്ടൻ വഴിയാണ് ഞാൻ ഈ ബാൻഡിലോട്ട് കയറുന്നത്. പുള്ളിനെ എനിക്ക് നേരത്തെ അറിയാം, പക്ഷേ അമൃതയിലാണെങ്കിലും ഒരുമിച്ച് പെർഫോമൻസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായില്ല. അപ്പോൾ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി മുന്നിൽ വന്നപ്പോൾ ഞാൻ എന്തായാലും യെസ് പറഞ്ഞു. അങ്ങനെ സ്റ്റേജസ് ഷെയർ ചെയ്യാൻ തുടങ്ങി. ഇറ്റ്സ് എ വൈബ്, യുനോ, ആൾക്കാരായിട്ട് ഒരുമിച്ച് പെർഫോം ചെയ്യുക ആൻഡ് ടു ഷെയർ ദാറ്റ് എനർജി വിത്ത് ദ ഓഡിയൻസ്, ഇറ്റ്സ് ലൈക്ക് വളരെ ഒരു ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് ആസ് എ മ്യൂസീഷ്യൻ. അടുത്തതായി ഞങ്ങൾ പെർഫോം ചെയ്യാൻ പോകുന്ന സോങ് ആത്തിഫ് അസ്ലം പാടിയ ചീന ചീന. ഇൻ ദ വോക്കൽസ് ആൻഡ് ഗിറ്റാർ വി ഹാവ് നസ്മൽ.

എന്റെ പേര് അനഗ് എന്നാണ്. ഞാൻ 808 മൽഹാരി ബാൻഡിന്റെ ലീഡ് വോക്കലിസ്റ്റാണ്. പാട്ട് പാടാനായിട്ട് അങ്ങനെ ഒരു ഇതൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. ഒരു കർണാടക അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനി അങ്ങനെ ഒരു ഇതൊന്നും പഠിച്ചിട്ടില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു കഴിവ് ശരിക്കും കണ്ടുപിടിക്കുന്ന മനസ്സിലാക്കുന്ന എൻ്റെ അമ്മയാണ്. അത് വളരെ ചെറുതായിരുന്ന ടൈമിൽ എന്തോ അമ്മയ്ക്ക് അങ്ങനെ തോന്നി എനിക്ക് അങ്ങനെ ഒരു കഴിവുണ്ടെന്ന് മനസ്സിലാക്കി എന്നെ UKG എന്തോ ഒന്നിലോ അങ്ങനെ എന്തോ പഠിക്കുമ്പോഴാണ് എന്നെ കൊണ്ട് നാട്ടിൽ അവിടെ കൊടുങ്ങല്ലൂർ തന്നെ ഒരു സോപാനം എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഇതിൻ്റെ, കർണാട്ടിക് മ്യൂസിക്കിൻ്റെ. അവിടുത്തെ ഉണ്ണികൃഷ്ണൻ മാഷ് എടുത്തുകൊണ്ട് എന്നെ ചേർക്കുന്നത് ആ ടൈമിൽ. ആ ടൈമിൽ എനിക്ക് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസോ കാര്യങ്ങളോ ഒന്നും അറിയില്ലായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഒരു 1.5 ഇയർ എന്തോ ഞാൻ പോയി. പിന്നെ എനിക്ക് മടി പിടിച്ച് ഞാൻ നിർത്തി. അങ്ങനെയാണ് ഒരു മ്യൂസിക്കിൻ്റെ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് പറയുമ്പോൾ. ഒരു ഇമ്പോർട്ടൻസ് അറിയില്ല ആ ടൈമിൽ ആക്ച്വലി. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നാൾ ഇങ്ങനെ ഒരു പടം വരയിലായിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത്. 10th വരെ അതിൽ തന്നെയായിരുന്നു ഫുള്ള്. 10th വരെ ഞാൻ അമൃതയിലാണ് പഠിച്ചത്, അമൃത വിദ്യാലയം കൊടുങ്ങല്ലൂരിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ ഫുൾ ടൈം അവിടുത്തെ ടീച്ചർമാർ എപ്പോഴും കാണുമ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കും, നീ ഇപ്പോൾ ഈ ബാൻഡ് ഇതായിട്ട് നടക്കുമ്പോൾ നീ അന്ന് ഇതുവരെ സ്കൂളിലൊന്നും മര്യാദയ്ക്ക് പാടിയിട്ടില്ലല്ലോ, പെർഫോം ചെയ്ത് അങ്ങനെ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ. ശരിക്കും അത് കഴിഞ്ഞ് ഞാൻ 12th, അതായത് കഴിമ്പ്രം VPMS & DPHSS അവിടെ പോയപ്പോഴാണ് എനിക്ക്

സത്യം പറഞ്ഞ അവിടെ ഇഷ്ടം പോലെ വരയ്ക്കാനുള്ള ആൾക്കാരുണ്ടായിരുന്നു. സോ എന്റെ വരയൊന്നും അവിടെ ഒരു ഇതല്ലാത്തതുകൊണ്ട് ഞാൻ സിംഗിങ് അതിലേക്ക് ഫോക്കസ് ചെയ്ത് കൂടുതൽ. അവിടെ നിന്നാണ് അത്യാവശ്യം കലോത്സവങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പോയി. ഒരു അത്യാവശ്യം നല്ല കുറെ സ്റ്റേജസ് കിട്ടി. അപ്പൊ അവിടെ നിന്നാണ് ഡെവലപ്പ് ആയിരിക്കും സിംഗിങ് എന്നുള്ളൊരു ഇതും. ആ ഒരു ടൈമിൽ ഞാൻ കുറച്ച് നാള് ഞാൻ ഇത് പഠിക്കാനായിട്ട് എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട്, അപ്പോഴാണ് ഇമ്പോർട്ടൻസും ഇത് ശാസ്ത്രീയമായിട്ട് പഠിക്കുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നത്. അപ്പൊ കുറച്ച് നാള് ഞാൻ ഇങ്ങനെ പഠിക്കാനായിട്ട് ബേസിക് കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ടൊന്ന് പോയി. അത് പോയി ഒന്ന് ഇതായ ആ ഒരു ഫ്ലോയിലോട്ട് എത്തിയപ്പോഴേക്കും അത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. ഒരു പ്ലസ് ടു കഴിഞ്ഞു ഞാൻ ഇങ്ങനെ ആന്ധ്രയിലോട്ട് ഡിഗ്രി ചെയ്യാനായിട്ട് പോയി. അങ്ങനെ അവിടെയും പക്ഷെ എനിക്ക് നല്ല ഒരു ആന്ധ്രയിലെ എൻ്റെ കോളേജിൽ എനിക്ക് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ആയിരുന്നു എനിക്ക് ഈ പാടാനായിട്ട് കിട്ടിയിരുന്നു. അത്യാവശ്യം ഇഷ്ടംപോലെ സ്റ്റേജസ് അവിടെ പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ കിട്ടിയിരുന്നു. അങ്ങനെയാണ് എൻ്റെ സിംഗിങ്ങിൽ പല ഫാക്ടേഴ്സും ഉണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്ത കുറേ പേരുണ്ട്. ചെറുതിലാണെങ്കിൽ അമ്മ, സ്കൂൾ, കോളേജ്, അങ്ങനെ കുറേ പേരാണ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഇങ്ങനെ സിംഗിങ് വഴിയിലോട്ട് തിരിയാനായിട്ട്. ഇപ്പോൾ 808 മൽഹാരി ബാൻഡ് വരെ തിരികെ നിൽക്കുകയാണ് എൻ്റെ ഒരു സിംഗിങ് ആ ഒരു ജേണി. സത്യം പറയുകയാണെങ്കിൽ ഇനിയും ഇഷ്ടംപോലെ സ്റ്റേജസ് പെർഫോം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഞങ്ങളുടെ ഒരു ബാൻഡിൻ്റെ വിഷൻ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഷോസ് ഒക്കെ ചെയ്യാൻ പറ്റണം എന്നാണ് ഞങ്ങളുടെ ഇപ്പോഴൊരു വിഷൻ. പറ്റുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും. ഈ യൂണിവേഴ്സിൽ ഒരു എനർജി ഉണ്ടല്ലോ, അത് സപ്പോർട്ട് ചെയ്യട്ടെ എന്ന് ഇപ്പോഴും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ആ ഒരു ഇന്റർനാഷണൽ ഷോസും ഇപ്പോൾ ഞങ്ങളുടെ ബാൻഡിന്റെ പേര് ഇപ്പോൾ 808 മൽഹാരി എന്ന് ചോദിക്കുമ്പോൾ ആരും അറിയില്ല എന്ന് പറയാത്തൊരു സ്റ്റേജിലോട്ട് എന്തായാലും എത്തണം എന്നൊരു നല്ലൊരു ആഗ്രഹമുണ്ട്. ഞങ്ങളതിനു വേണ്ടി എഫേർട്ട് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തായാലും ഉണ്ടാവും, എല്ലാം അതുപോലെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സോ എൻ്റെ നെക്സ്റ്റ് സോങ്ങിലോട്ട് പോവാം. പറയാതെ അറിയാതെ എന്നുള്ള ഉദയനാണ താരം എന്ന മൂവിയിലെ ഒരു സോങ്ങിലോട്ട് പോവാം.

0: സോ ഏകദേശം നമുക്ക് വൈൻഡ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. ഇത്ര നേരം ഇവിടെ പെർഫോം ചെയ്തിരുന്നത്, നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് 808 മൽഹാരി ബാൻഡിന്റെ പെർഫോമൻസ് ആണ്. സോ വൈൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ ഈ ബാൻഡിലുള്ള ഇവിടെ വന്നിട്ടുള്ള ബാൻഡ് റെപ്രസെന്റ് ചെയ്ത് വന്നിട്ടുള്ള എല്ലാവരും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ആദ്യമായിട്ട് തന്നെ ഞാൻ അനക് ലീഡ് വോക്കലിസ്റ്റ് ആണ്, പിന്നെ ഫ്ലൂട്ടിസ്റ്റ് കാർത്തിക്, ദെൻ ഗിറ്റാറിസ്റ്റ് നസ്മൽ, ദെൻ പെർക്കഷനിസ്റ്റ് ഹരിനാഥ് ജെയ്സൺ. സോ റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിൽ ഇത്ര നേരം ഞങ്ങൾക്ക് പെർഫോം ചെയ്യാനും ഞങ്ങളുടെ ബാൻഡിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും സംസാരിക്കാനൊക്കെ പറ്റിയതിൽ വളരെ അധികം സന്തോഷമുണ്ട്. റേഡിയോ കൊച്ചി 90 FM ഞങ്ങളുടെ എല്ലാവിധ നന്ദിയും ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. താങ്ക് യു സോ മച്ച്. അതുമാത്രമല്ല, ഇത്ര നേരം റേഡിയോ കൊച്ചി 90 FM 808 മൽഹാരി ബാൻഡിന്റെ ഈ പെർഫോമൻസും ഈ ടോക്സും ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.
1: കലാപ്രബോധിനി

പരിസരമറിയാതോരു ചാപല്യം പലകുറി തുടരുമിതരസം ആരിങ്ക പ്രണയികളുടെ ചരിതം ഓരങ്കിൽ മനസ്സിനു ലഹരിമയം സർവാംഗം മദരസലയ സുഖതം ആനന്ദം ആത്മനിർവൃതിയടഞ്ഞിടുന്നൊരതിധന്യമായ നിമിഷങ്ങളെ വരിക ഹംസതൂലികമെട

0: മുഖത്തൊരു കാവടിയാട്ടം
1: സുന്ദരം സുരഭിനും സുഖലാളനം എന്റെ നെഞ്ചിലെ കോമുഖത്തൊരു കാവടിയാട്ടം.

കുളം കുളിരുമായി വരവേൽക്കുമോ, എന്റെ കിളിക്കൂത്തിന് തിരിയിടമേകുമോ പ്രണയ വസന്തം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: Oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദവിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810555. നമ്പർ ഒരിക്കൽ കൂടി, 6238810555. റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.